ഒരു യുവ ഐ ടി പ്രൊഫഷണൽ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുത്തു. എന്നാൽ ലോഞ്ച് ചെയ്ത ആദ്യ നാളുകളിൽ തന്നെ ആപ്പിന് നിരവധി നെഗറ്റീവ് റിവ്യൂകൾ ലഭിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. നിരാശനായി ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നതിന് പകരം ആ വിമർശനങ്ങളെല്ലാം ആ വ്യക്തി വിശദമായി പഠിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പോരായ്മകൾ പരിഹരിച്ച് അവൻ ആപ്പ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. മാസങ്ങൾക്കുള്ളിൽ അത് വൻ വിജയമായി മാറി കോടികളുടെ ലാഭം അവൻ നേടിയെടുത്തു. പരാജയങ്ങളും വിമർശനങ്ങളും നമ്മുടെ അവസാനമല്ല, മറിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തി കൂടുതൽ മികച്ചവരായി മാറാനുള്ള ഏറ്റവും നല്ല വഴികാട്ടിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 13, കൊല്ലവർഷം 1202, ചിങ്ങം 28, ഞായറാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര ചോക്ലേറ്റ് ദിനം. ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികൾ അവരുടെ പ്രിയപ്പെട്ട മധുരപലഹാരം ആഘോഷിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അന്താരാഷ്ട്ര ചോക്ലേറ്റ് ദിനം. അമേരിക്കൻ ചോക്ലേറ്റ് നിർമ്മാതാവായ മിൽട്ടൺ എസ് ഹെർഷെയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമായും എല്ലാ വർഷവും സെപ്റ്റംബർ 13 ഈ ദിനം ആചരിക്കുന്നത്. ബന്ധങ്ങളിൽ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കാൻ ചോക്ലേറ്റിന്റെ മധുരം എങ്ങനെ സഹായിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന. അങ്ങനെ ഇതാ വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇന്നത്തെ ദിവസത്തെ ടോപ്പിക് എന്താണ് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയായിരിക്കും അല്ലെ. ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ കൊതിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്ന് അറിയാമോ? യെസ്, ചോക്ലേറ്റ്. ഇന്ന് സെപ്റ്റംബർ 13 ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഈ ലോകത്തുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ചോക്ലേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു മധുരം മാത്രമല്ല, അതൊരു വികാരം തന്നെയാണ്. നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആകെ സ്ട്രെസ് അടിച്ച് മൂഡൌട്ടായിട്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം ചോക്ലേറ്റ് കഴിച്ചാൽ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. സയൻസ് പറയുന്നത് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് സന്തോഷം നൽകുന്ന എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമ്മൾ സെപ്റ്റംബർ 13 ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ലോക പ്രശസ്തമായ ഹെർഷീസ് ചോക്ലേറ്റ് കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ ഒരു കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള മിൽട്ടൺ എസ് ഹെർഷിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 13. ചോക്ലേറ്റ് എന്ന മധുരത്തെ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഈ ദിവസം നമ്മൾ ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോക്ലേറ്റിനെ പറ്റിയും ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയും ഒക്കെ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
3: ഡോട്ട് ഇൻ.
4: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Valiya Vartamanam with me, RJ Sultana. നമുക്കെല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റിന്റെ പിന്നിൽ ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ ചോക്ലേറ്റിന്റെ പഴയ കാലം, അതായത് അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ, ഏകദേശം 4000 മുതൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ലാറ്റിൻ അമേരിക്കയിലാണ് കൊക്കോ മരങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. പഴയകാല മായൻ ആസ്റ്റെക് സംസ്കാരത്തിലുള്ളവരാണ് ചോക്ലേറ്റ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. പക്ഷേ അവർ ഇന്നത്തെ പോലെ ചോക്ലേറ്റ് കടിച്ചു തിന്നുകയല്ല ചെയ്തത്. അവർ ഈ കൊക്കോ കുരു വറുത്തു പൊടിച്ച് അതിൽ വെള്ളവും കുറച്ചു മുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ചേർത്ത് ഒരു പാനീയം ഉണ്ടാക്കി. അതെ, മുളക് ചേർത്ത ഒരു കയ്പുള്ള ഡ്രിങ്ക്. അതിന്റെ പേരായിരുന്നു ചോക്കോലാറ്റൽ. ഇതിൽ നിന്നാണ് നമ്മുടെ സ്വന്തം ചോക്ലേറ്റ് എന്ന പേര് തന്നെ വന്നത്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിശയം തോന്നാം, പക്ഷെ അവർക്കത് ദൈവങ്ങളുടെ പാനീയമായിരുന്നു. യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുൻപ് എനർജി കിട്ടാൻ വേണ്ടി അവർ ഈ കയ്പുള്ള ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് കുടിച്ചിരുന്നത്. ഈ കൊക്കോ കുരുക്കൾ എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് അവർ സാധനങ്ങൾ വാങ്ങാൻ പണത്തിന് പകരമായി ഈ കുരുക്കൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് കൊടുത്തിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ. പിന്നീട് 1500s സ്പാനിഷ് യാത്രികർ ഈ കൊക്കോ കുരുക്കൾ യൂറോപ്പിൽ എത്തിച്ചു. ആ കയ്പുള്ള പാനീയം അവർക്ക് അത്ര പിടിച്ചില്ല. അങ്ങനെ അവർ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. മുളകിന് പകരം പഞ്ചസാരയും തേനും വാനിലയും ഒക്കെ ചേർത്ത് അതൊരു മധുരമുള്ള ഡ്രിങ്ക് ആക്കി മാറ്റി. അന്ന് യൂറോപ്പിലെ രാജാക്കന്മാർക്കും വലിയ പണക്കാർക്കും മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റസ് സിംബിൾ ആയിരുന്നു ചോക്ലേറ്റ്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഇപ്പോ കഴിക്കുന്ന പോലെയുള്ള ചോക്ലേറ്റ് ബാറുകൾ ഉണ്ടായത് എന്നല്ലേ ആലോചിക്കുന്നേ? അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതായത് 1847 ജോസഫ് ഫ്രൈ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും പഞ്ചസാരയും ചേർത്ത് ആദ്യമായി കടിച്ചു തിന്നാൻ പറ്റുന്ന ആ ഒരു സോളിഡ് ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കിയത്. പിന്നീട് അതിൽ പാൽ ചേർത്ത് മിൽക്ക് ചോക്ലേറ്റ് കൂടി വന്നതോടെ ചോക്ലേറ്റിന്റെ തലവരെ തന്നെ മാറി. ലോകം മുഴുവൻ ചോക്ലേറ്റ് തരംഗമായി. അങ്ങനെ ആ പഴയ കയ്പുള്ള മുളകിട്ട വെള്ളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കൊതിക്കുന്ന ഈ കൊതി ഊറുന്ന മധുരത്തിലേക്കുള്ള ചോക്ലേറ്റിന്റെ യാത്ര വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ keep on listening to Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ നമ്മൾ ചോക്ലേറ്റിന്റെ പഴയകാല ചരിത്രമൊക്കെ കേട്ടു. ഇനി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ബേക്കറിയിലോ പോയി ചോക്ലേറ്റ് വാങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ പല കളറിലും പല ടേസ്റ്റിലും ഒക്കെ എത്ര വെറൈറ്റികളാണല്ലേ ഇരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മൂന്ന് കാറ്റഗറിയാണ്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ഒക്കെ എക്കാലത്തെയും ഫേവറേറ്റ് ആയ മിൽക്ക് ചോക്ലേറ്റ്. പാലും കൊക്കോയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് മിൽക്ക് ചോക്ലേറ്റിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ചോക്ലേറ്റ് ആക്കി മാറ്റുന്നത്. രണ്ടാമത്തെ ആളാണ് കുറച്ച് സീരിയസ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. ഇതിൽ കൊക്കോയുടെ അളവ് വളരെ കൂടുതലും പാലിന്റെ പഞ്ചസാരയുടെയും അളവ് കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പ് രുചി ഉണ്ടാകും. തുടക്കത്തിൽ ഈ കയ്പ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും സ്ട്രെസ് കുറച്ച് മൂഡ് നന്നാക്കാനും എന്തിന് നമ്മുടെ ചർമ്മത്തിന്റെ ഭംഗി കൂട്ടാൻ വരെ ഡാർക്ക് ചോക്ലേറ്റ് ബെസ്റ്റ് ആണ് കേട്ടോ എന്നാണ് ഈ സയൻസ് പോലും പറയുന്നത്. ഇനി മൂന്നാമത്തെ വെറൈറ്റിയിലോട്ട് പോവാനാണെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഒറിജിനൽ ചോക്ലേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ ചോക്ലേറ്റിന്റെ മെയിൻ സാധനമായിട്ടുള്ള കൊക്കോ പൗഡർ ഇല്ല, പകരം കൊക്കോ ബട്ടറും പാലും പഞ്ചസാരയും മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് അതിന് ആ വെളുത്ത നിറവും വല്ലാത്തൊരു മധുരവും കിട്ടുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് റൂബി ചോക്ലേറ്റ് എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു പിങ്ക് കളറുള്ള ചോക്ലേറ്റ് വിപണിയിലുണ്ട് കേട്ടോ. ഇതിനൊക്കെ പുറമെയാണ് നമ്മൾ കൊതിക്കുന്ന ആൽമണ്ട് പോലെയുള്ള നട്ട്സ് ഇട്ടതും കാരമൽ ഫിൽ ചെയ്തതും ഫ്രൂട്ട് ചേർത്തതുമായിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റുകൾ നമ്മുടെ ചുറ്റുമുള്ളത്. ഓരോ ചോക്ലേറ്റിനും ഓരോ കഥ പറയാനുണ്ടാകും. ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റിനോടായിരിക്കും ഒരു പ്രത്യേക ഇഷ്ടം അല്ലെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. ചെറിയ വലിയ വർത്തമാനത്തിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഇഷ്ടം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: Yes, we are back on Cheriya Valiya Vartamanam with me, RJ Sultana. നമ്മൾ ചോക്ലേറ്റിന്റെ ചരിത്രത്തെ പറ്റി കേട്ടു, പലതരം ചോക്ലേറ്റുകളെ പറ്റി കേട്ടു. പക്ഷേ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ നമ്മുടെ നാട്ടിലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ കൊക്കോ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അവിടെയാണ് നമ്മൾ DCCD അഥവാ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്നട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെന്റ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം പറ്റിയും അവരുടെ കിടലൻ സ്കീമുകളെ പറ്റിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നമ്മുടെ കർഷകർക്ക് കൊക്കോ കൃഷി ചെയ്യാൻ ഒരുപാട് വലിയ സഹായങ്ങളാണ് നൽകുന്നത്. നമ്മുടെ പറമ്പിൽ തെങ്ങിന്റെയും കവുങ്ങിന്റെയും ഒക്കെ ഇടവിളയായിട്ട് സ്ഥലനഷ്ടം ഇല്ലാതെ വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൊക്കോ കൃഷി. ഇതിനായിട്ട് വളരെ മികച്ച സബ്സിഡിയോടുകൂടി ഗുണനിലവാരമുള്ള ഹൈബ്രിഡ് കൊക്കോ തൈകൾ കർഷകരിലേക്ക് എത്തിക്കുക, അവർക്ക് കൃഷി ചെയ്യാനും അത് പരിപാലിക്കാനുമുള്ള സാങ്കേതിക സഹായങ്ങളും ട്രെയിനിങ്ങും കൃത്യമായി നൽകുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ DCCDയുടെ വിവിധ സ്കീമുകൾ വഴി ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കടയിൽ പോയി കാശ് കൊടുത്തു വാങ്ങുന്ന ആ മധുരിക്കുന്ന ചോക്ലേറ്റിന്റെ പ്രധാന ചേരുവ നമ്മുടെ സ്വന്തം തൊടിയിൽ തന്നെ നട്ടുപിടിപ്പിക്കാനും അതിൽ നിന്നൊരു മികച്ച അധിക വരുമാനം നമ്മുടെ കർഷകർക്ക് ഉണ്ടാക്കാനും ഈ സ്കീമുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പുതിയതായി കൊക്കോ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും അല്ലെങ്കിൽ നിലവിൽ ചെറിയ രീതിയിൽ കൃഷി ഉള്ളവർക്കും അത് കുറച്ചുകൂടി വിപുലീകരിക്കാനാകും. അതുപോലെ തന്നെ കൊക്കോ സംസ്കരിക്കുന്ന യൂണിറ്റുകൾ തുടങ്ങാനും ഒക്കെ ഈ സ്കീമിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. അതായത് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കടകളിൽ കാണുന്ന ആ കളർഫുൾ പാക്കറ്റുകൾ ആണെങ്കിലും അതിന് പിന്നിൽ നമ്മുടെ നാടിന്റെ മണ്ണും കർഷകരുടെ വലിയൊരു അധ്വാനവും ഒരു നല്ല വരുമാന മാർഗവും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒക്കെ തന്നെ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
5: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on ചെറിയ വലിയ വർത്തമാനം with me, RJ സുൽത്താന. നമ്മളിൽ പലർക്കും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ, പലതരം അച്ചാറുകൾ, ഉപ്പേരികൾ, അല്ലെങ്കിൽ നല്ല

നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. വലിയ പേര് കേട്ടൊന്നും ആരും പേടിക്കേണ്ട, സംഗതി വളരെ സിമ്പിൾ ആണ്. അതായത് ഫുഡ് ബിസിനസ് നടത്തുന്ന ചെറിയ സംരംഭകരെ വലിയ ലെവലിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. നിങ്ങളിപ്പോൾ ചെറിയ രീതിയിൽ ചോക്ലേറ്റോ കേക്കോ അച്ചാറോ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണെന്ന് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വലുതാക്കാൻ പുതിയ യന്ത്രങ്ങൾ വാങ്ങാനോ യൂണിറ്റ് വലുതാക്കാനോ ഒക്കെ ഈ സ്കീമിലൂടെ വളരെ എളുപ്പത്തിൽ ബാങ്ക് ലോൺ കിട്ടും. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ലോണിന് സർക്കാർ 35% സബ്സിഡി തരും. അതായത് പരമാവധി 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് തന്നെ ലഭിക്കും. നമ്മൾ തിരിച്ചടക്കേണ്ട തുകയിൽ വലിയൊരു കുറവ് വരുമെന്ന് ചുരുക്കം. ഇനി കുടുംബശ്രീ പോലെയുള്ള സ്വാശ്രയ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ സ്കീം ആവശ്യമെങ്കിൽ, അവർക്ക് ചെറിയ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് ഒരാൾക്ക് 40,000 രൂപ വെച്ച് തുടക്ക മൂലധനമായിട്ടും കിട്ടും. പണം മാത്രമല്ല കേട്ടോ ഈ സ്കീമിന്റെ പ്രത്യേകത, നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ല ഉഷാറായിട്ട് പാക്ക് ചെയ്യാനും മാർക്കറ്റിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആക്കി മാറ്റാനും അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകാനുമൊക്കെ ഈ സ്കീമിൽ സൗകര്യമുണ്ട്. ഇതിൽ ഒരു ജില്ലയ്ക്ക് ഒരു ഉൽപ്പന്നം എന്നൊരു പരിപാടി കൂടിയുണ്ട്. അതായത് നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക പരിഗണനയും സപ്പോർട്ടും കിട്ടും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഫുഡ് പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ഒരു ചെറിയ ഫുഡ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, അതിനെ ഒരു വലിയ ബ്രാൻഡ് ആക്കി മാറ്റാനുള്ള സുവർണാവസരമാണ് PMFME സ്കീം. സോ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലോ വ്യവസായ കേന്ദ്രത്തിലോ അന്വേഷിച്ചാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
4: നേടാം.
5: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റോ അച്ചാറോ മറ്റു പലഹാരങ്ങളോ ഒക്കെ വിറ്റ് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു തലവേദനയാണ് ബാങ്ക് ലോൺ കിട്ടുക എന്നത്. ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റിന് വലിയ മെഷീനുകൾ വാങ്ങണം, നല്ലൊരു കടയോ വർക്ക്ഷോപ്പോ സെറ്റ് ചെയ്യണം. ഇതിനൊക്കെ ബാങ്കിൽ ചെന്നാൽ അവർ ആദ്യം ചോദിക്കുക എന്ത് ഈടാണ് വെക്കാനുള്ളത് എന്നാണ് അല്ലെ. നമ്മുടെ കയ്യിൽ ബാങ്കിൽ വെക്കാൻ ഭൂമിയോ വീടിന്റെ ആധാരമോ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ പ്രശ്നത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിടിലൻ പരിഹാരമാണ് CGTMSC അഥവാ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്ന പദ്ധതി. പേര് കേട്ടൊന്നും ആരും പേടിക്കേണ്ട, സംഭവം ഈസിയാണ്. അതായത് ചെറിയ സംരംഭകർക്ക് യാതൊരു വസ്തുജാമ്യവും ഇല്ലാതെ ബാങ്ക് ലോൺ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ഒരു സ്കീമാണിത്. നിങ്ങൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വെക്കുക. നിങ്ങളുടെ ബിസിനസ് ഐഡിയയും പ്രൊജക്റ്റും ബാങ്കിന് ബോധ്യപ്പെട്ടാൽ വീടോ സ്ഥലമോ ബാങ്കിൽ ഈടായി വെക്കാതെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ലോൺ തരപ്പെടുത്തിയെടുക്കാൻ ഈ സ്കീം വഴി സാധിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ എത്തുന്ന ലോണിന് ഗ്യാരണ്ടി നൽകുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ട്രസ്റ്റാണ്. അതുകൊണ്ട് ബാങ്കുകാർക്കും വലിയ റിസ്ക് ഇല്ല, നിങ്ങൾക്കും ഈട് നൽകേണ്ട ടെൻഷനും ഇല്ല. പുതിയതായി ചോക്ലേറ്റ് നിർമ്മാണം പോലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും നിലവിലുള്ള ചെറിയ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിലൂടെ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ലോൺ ലഭിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സംരംഭത്തിന് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുക, ഉചിതമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക, എന്നിട്ട് CGTMSE സ്കീമിന് കീഴിൽ ലോൺ നൽകുന്ന ഏതെങ്കിലും ദേശസാത്കൃത ബാങ്കുകളെയോ ഗ്രാമീണ ബാങ്കുകളെയോ സമീപിക്കുകയാണ് വേണ്ടത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പണമില്ലെന്നോ ഈടില്ലെന്നോ ഉള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മോഹങ്ങളൊന്നും ഇനി മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കൺട്രോളിലല്ലേ ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ് പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ
3: അസീസിയ മെഡിക്കൽ കോളേജ് മിയന്നൂർ കൊല്ലം
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി
5: എന്ത് പറ്റി
4: അറിഞ്ഞില്ലേ നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 എൽഇഡി ടിവികൾ 100 ഗോൾഡ് കോയിനുകൾ 100 സിൽവർ കോയിനുകൾ 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും
3: ഗോപു നന്ദലത് ജി മാർട്ട് MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര
6: ആശ്രയ FM 90
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
8: Pere Pardons Gold and Diamonds Manufacturers and Wholesalers നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
9: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ് സ്റ്റീൽ GI പൈപ്പ് റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു YS മെറ്റൽസ് ട്രിവാൻഡ്രം റോഡ് പുലമൺ കൊട്ടാരക്കര ഫോൺ 9446322151
10: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585908 എന്ന നമ്പറിലേക്ക്
11: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on Cheriya Veliya Vartamanam with me, RJ Sultana. Yes, ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചോക്ലേറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ചോക്ലേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് കേട്ടോ. നല്ല രുചിയുള്ള ചോക്ലേറ്റുകൾ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്കറിയാം, പക്ഷെ ഇതൊരു ബിസിനസ് ആയി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് എന്തൊക്കെ ലൈസൻസുകൾ വേണമെന്ന് പലർക്കും വലിയൊരു സംശയമുണ്ട് അല്ലെ. പല ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കണമല്ലോ എന്നോർത്ത് പലരും ഈ ആഗ്രഹം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ ഏത് ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ആദ്യം വേണ്ടത് FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലൈസൻസ് ആണ് കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ചോക്ലേറ്റ് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതും സുരക്ഷിതവുമാണെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നത് ഈ ലൈസൻസ് ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ വലിയ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല. വർഷത്തിൽ വെറും 100 രൂപ ഫീസുള്ള ബേസിക് FSSAI രജിസ്ട്രേഷൻ എടുത്താൽ മതി. പിന്നീട് ബിസിനസ് വലുതാക്കുമ്പോൾ മാത്രം അത് ലൈസൻസിലേക്ക് മാറ്റാം. ഓൺലൈനായിട്ട് തന്നെ ഇതിന് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. രണ്ടാമതായി വേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഉള്ള ട്രേഡ് ലൈസൻസ് ആണ്. ഇതിനെ ഡിയാനോ ലൈസൻസ് അഥവാ ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് ലൈസൻസ് എന്ന് പറയും. നമ്മൾ എവിടെയാണോ ഈ ചോക്ലേറ്റ് യൂണിറ്റ് തുടങ്ങുന്നത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒരു അനുമതി വാങ്ങുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ കാര്യം ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുക എന്നതാണ്. ഇതൊരു ലൈസൻസ് എന്നതിലുപരി നമ്മുടെ ബിസിനസ് ഒരു MSME അതായത് ഒരു ചെറുകിട വ്യവസായമാണെന്ന് ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു തിരിച്ചറിയൽ കാർഡാണ്. ഇത് തികച്ചും സൗജന്യമായി ഓൺലൈനായി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ PMFME പോലെയുള്ള സ്കീമുകളിൽ സബ്സിഡിയും ബാങ്ക് ലോണുകളും ഒക്കെ എളുപ്പത്തിൽ കിട്ടാൻ ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ വലിയൊരു ഹെൽപ്ഫുൾ ആണ്. ഇനി അടുത്തതാണ് GST. തുടക്കത്തിൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ, അതായത് വർഷത്തിൽ 40 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വിറ്റുവരവെങ്കിൽ GST എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ ബ്രാൻഡ് കുറച്ചൊന്ന് ഫേമസ് ആയി ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴിയോ ഒക്കെ ഓൺലൈനായി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും GST എടുത്തിരിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും ഓഫീസുകളിൽ കയറി ഇറങ്ങണം എന്ന് വിചാരിച്ച് വീണ്ടും ടെൻഷൻ എടുക്കേണ്ട. നമ്മുടെ കേരളത്തിൽ പുതിയ സംരംഭകർക്ക് ലൈസൻസുകൾ എടുക്കാൻ വളരെ എളുപ്പമാക്കുന്ന KSWIFT എന്നൊരു കിടിലൻ ഓൺലൈൻ പോർട്ടൽ തന്നെയുണ്ട്. ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ ഈ പറഞ്ഞ മിക്ക ലൈസൻസുകളും അപേക്ഷിക്കാൻ സാധിക്കും. സംഗതി വളരെ സിമ്പിൾ അല്ലേ. അപ്പോ നിങ്ങളുടെ ചോക്ലേറ്റ് സ്വപ്നങ്ങൾക്ക് ഈ പറഞ്ഞ ലൈസൻസുകൾ ഒന്നും ഒരു തടസ്സമാകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: അതെ, റെഡിയായില്ലേ?
7: എങ്ങോട്ടാ?
6: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
7: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആന്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Valiya Vartamanam with me, RJ Sultana. നമ്മുടെ നാട്ടിൽ സ്വന്തമായി നിർമ്മിക്കുന്ന രുചികരമായിട്ടുള്ള ചോക്ലേറ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നത് ഏതൊരു സംരംഭകനെയും സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണല്ലേ. എന്നാൽ കേവലം മികച്ച രുചി കൊണ്ട് മാത്രം ഒരു ഉൽപ്പന്നം അന്താരാഷ്ട്ര വിപണിയിൽ വിജയിക്കണമെന്നില്ല, അതിന് കർശനമായ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. വിദേശത്തേക്ക് ചോക്ലേറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആദ്യപടി ായി ബിസിനസ് നിയമ വിധേയമാക്കുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അതായത് DGFT നിന്നും ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുത്തിരിക്കണം. ചോക്ലേറ്റ് ഒരു ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് തന്നെ സാധാരണ ലൈസൻസിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെ

പ്രത്യേക FSSAI എക്സ്പോർട്ട് ലൈസൻസ് സ്വന്തമാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു പുറമെ കാർഷിക സംസ്കരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്ന അപേഡയിൽ നിന്നുള്ള രജിസ്ട്രേഷനും നിർബന്ധമാണ്. ഈ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്താരാഷ്ട്ര വിപണിയിലേക്ക് നിയമപരമായി കടക്കാൻ സാധിക്കൂ. അടുത്തതായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗുണനിലവാരവും പാക്കിംഗുമാണ്. ചോക്ലേറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ പെട്ടെന്ന് കേടുവരാനോ അലിഞ്ഞു പോകാനോ സാധ്യതയുള്ള ഒന്നാണ്. അതിനാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോൾഡ് ചെയിൻ പാക്കേജിംഗ് സംവിധാനം ഒരുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ ചോക്ലേറ്റ് അയക്കുന്നത് അവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം. ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ അമേരിക്കയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ USFDA കർശന നിയമങ്ങളും യൂറോപ്പിലേക്കാണെങ്കിൽ അവരുടെ പ്രത്യേക സർട്ടിഫിക്കേഷനുകളും ആവശ്യമായിട്ട് വരും. ഉൽപ്പന്നത്തിന്റെ കവറിന് മുകളിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ, പോഷകമൂല്യം, അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ, കാലാവധി എന്നിവ അതാത് രാജ്യത്തെ നിയമപ്രകാരം കൃത്യമായി ലേബൽ ചെയ്തിരിക്കണം. ഇത് ഉപഭോക്താക്കൾക്ക് നമ്മുടെ ബ്രാൻഡിനോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നികുതിയുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും വശം പരിശോധിക്കുകയാണെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന സംരംഭകർക്ക് സർക്കാർ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് GST ബാധകമല്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഇതിനായിട്ട് ഒരു ലൂട്ട് ഫയൽ ചെയ്താൽ നികുതി അടയ്ക്കാതെ തന്നെ നമുക്ക് സാധനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കാം. അഥവാ നിർമ്മാണ സമയത്ത് ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കയറ്റുമതിക്ക് ശേഷം അത് പൂർണ്ണമായും റീഫണ്ട് ആയി തിരികെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ചോക്ലേറ്റ് ചെന്നെത്തുന്ന വിദേശ രാജ്യത്ത് അവിടെയുള്ള നിയമപ്രകാരം ചില നികുതികൾ ഉണ്ടാകും. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തെ കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റ് ഇമ്പോർട്ട് ടാക്സും സാധാരണയായി അവിടെ സാധനങ്ങൾ സ്വീകരിക്കുന്ന വിതരണക്കാരാണ് അടയ്ക്കേണ്ടി വരുന്നത്. ഇന്ത്യയുമായി പ്രത്യേക സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉള്ള UAE അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയിലും വലിയ ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ മികച്ച ഗുണനിലവാരം കാത്തു സൂക്ഷിക്കുകയും ആവശ്യമായ ലൈസൻസുകൾ കൃത്യമായി എടുക്കുകയും ടാക്സ് കസ്റ്റംസ് നിയമങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഏത് ചെറിയ ചോക്ലേറ്റ് സംരംഭത്തിനും ലോക വിപണിയിൽ അതിവേഗം വൻ വിജയം കൊയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
7: പോകാം.
8: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
1: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ സുൽത്താന. യെസ്, ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികൾ ആഘോഷമാക്കുന്ന ഒരു ഡേ തന്നെയാണല്ലേ. ഇതുവരെ നമ്മൾ നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റുകൾ എങ്ങനെ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലേ. എന്നാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആർക്കെങ്കിലും അറിയാമോ, നമ്മുടെ പ്രശസ്തമായിട്ടുള്ള സ്വിസ് ചോക്ലേറ്റുകളോ ബെൽജിയൻ ചോക്ലേറ്റുകളോ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് അറിയാവോ? എങ്കിൽ ബാ കേൾക്കാം. നമ്മുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടി കർശനമാണ് ഇന്ത്യയിലേക്ക് ചോക്ലേറ്റ് ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ആയിട്ടുള്ള FSSAI നിബന്ധനകളാണ്. നിങ്ങൾ വിദേശത്ത് നിന്നും ചോക്ലേറ്റ് ഇന്ത്യയിലെ തുറമുഖത്തോ എയർപോർട്ടിലോ എത്തിക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ കാലാവധി അഥവാ ഷെൽഫ് ലൈഫ് ചുരുങ്ങിയത് 60% ബാക്കിയുണ്ടായിരിക്കണം. അതായത് എക്സ്പയറി ഡേറ്റ് അടുക്കാറായ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക് നിർബന്ധമായും ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡും ഇമ്പോർട്ടുമാർക്കുള്ള പ്രത്യേക FSSAI ലൈസൻസും ഉണ്ടായിരിക്കണം. പാക്കിങ്ങിന്റെയും ലേബലിംഗിന്റെയും കാര്യത്തിൽ വലിയ കർശന നിയമങ്ങളുണ്ട്. വിദേശത്ത് നിന്ന് വരുന്ന ചോക്ലേറ്റ് കവറിന് മുകളിൽ ഇത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത ആളുടെ പേരും വിലാസവും FSSAI ലോഗോയും ലൈസൻസ് നമ്പറും കൃത്യമായി പതിപ്പിച്ചിരിക്കണം. കൂടാതെ നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള പച്ചയോ ചുവപ്പോ അടയാളം ആ കവറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി എല്ലാവരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് വിദേശ ചോക്ലേറ്റുകൾക്ക് നമ്മുടെ നാട്ടിൽ ഇത്ര വിലയെന്ന് അല്ലെ? അതിന് കാരണം ടാക്സ് ആണ്. നമ്മുടെ നാട്ടിലെ ചെറുകിട ചോക്ലേറ്റ് നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി ചെയ്യുന്ന ചോക്ലേറ്റുകൾക്ക് സർക്കാർ അത്യാവശ്യം ഉയർന്ന കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ചുമത്തിയിരിക്കുന്നത്. ഏകദേശം 30% വരുന്ന അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിക്ക് പുറമെ 18% IGST മറ്റ് സർചാർജുകളും കൂടി ഉൾപ്പെടുമ്പോഴാണ് വിദേശ ചോക്ലേറ്റുകൾക്ക് ഇവിടെ വില വർദ്ധിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ആയാലും ഇമ്പോർട്ട് ആയാലും ചോക്ലേറ്റ് ബിസിനസ് എന്നത് വളരെ മധുരമുള്ള എന്നാൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ട ഒരു മേഖലയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ലോക ചോക്ലേറ്റ് ദിനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു കഷ്ണം ചോക്ലേറ്റ് നൽകിയ ആ ഒരു സ്നേഹം കൂടുതൽ മധുരമാക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിന്നത്തെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനം ഇതായി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സ്വാരം എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. നീരൻ

0: Brasil Music Mapas.
1: Hi, hello, good evening and welcome to Music Mappas with me, RJ Elikutti. പുതുപുത്തൻ സിനിമകളിലെ പുതുപുത്തൻ പാട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എനിക്ക് കേൾപ്പിക്കാനായിട്ടുള്ളതൊരു തമിഴ് സോങ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഇത്. ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ബത്ത ആൻഡ് ദാറ്റ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മകളെ.
0: മ്യൂസിക് മപ്പാസ്.

അഭ്യൻകറിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്. ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് കാർത്തിക് നേത്തയാണ്. സായി അഭ്യൻകർ പാടിയിരിക്കുന്ന, മ്യൂസിക് ചെയ്തിരിക്കുന്ന ഈ ഒരു സോങ്ങില് സ്റ്റാറിംഗ് നടത്തിയിരിക്കുന്നത് മക്കൾ സെൽവൻ, വിജയ് സേതുപതിയും ലിജോ മോളും ചേർന്നുകൊണ്ടാണ് കേട്ടോ. സായി അഭ്യൻകറിന്റെ കൂടെ ഹരണിയും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഇതിലെ വിഷ്വൽസ് കാണാനും ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ബത്ത മൂവി അല്ലെ മകളെ എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് പപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ಬಾಳೆ.
1: ಮ್ಯೂಸಿಕ್ ಮಪ್ಪಾಸ್.
2: മുജീബ് മജീദ് സംഗീതം നൽകിയിരിക്കുന്ന എറ്റ് മെഡിക്കൽ മിറാക്കിൾ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് അടുത്തതായിട്ട് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

പ്രാക്ക് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുജീബ് മജീദ് ആണ് ഈ ഒരു സോങ്ങിന് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശ്യാം മുരളീധരനും നിലിൻ സാന്ദ്രയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ബിന്ദു പങ്കജ്, നീരജ് രമേശ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ശ്യാമൻ ഗിരീഷി ഡിറക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്നുള്ളത്. ഡോക്ടർ പോൾ വർഗീസ്, സുജിത് ജെ നായർ എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിലിൻ സാന്ദ്ര തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ പ്ലേ, സ്റ്റോറി, ഡയലോഗ്സ് എല്ലാം റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരിക്കും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് പ്രാക്ക് ഫ്രം ദ മൂവി ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 99.9 നൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജി മാർട്ട്.

0: Brasil Music Mappa.
1: ഓണ മൂവി റിലീസുകളുടെ കൂട്ടത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി ആയിരുന്നു നമ്മുടെ ജി ക്യുവിന്റെ ഐ ആം ഗെയിം എന്നുള്ളത്. ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമ്മാനിച്ച കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ സോങ് ആണ് ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആഴ്ച ഏലിക്കുട്ടി.

പറഞ്ഞു വരുന്നത് ധീരനെ എന്ന് പറയുന്ന സോങ് ആണ് കേട്ടോ, റൈസ് ഓഫ് വിക്കി. ആൻഡ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം വിക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ ഒരു സിനിമയിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആൻഡ് കണ്ടിട്ടില്ലാത്തവരോട് ഞാൻ ഇത് എന്താണ് എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ആ ഒരു സസ്പെൻസ് അങ്ങോട്ട് പോയാലോ. അപ്പൊ എന്തായാലും ധീരനെ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ജേക്സ് ബിജോയ്, വിനായ് ശിശ്കുമാറും അറിവും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അറിവും ആനന്ദ് ശ്രീരാജും ചേർന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആനന്ദ് ശ്രീരാജിനെ പറ്റി പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ആ ഒരു വോയിസിന്റെ പവർ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം നമുക്ക് എംപുരാനിലെ പാട്ടുകളൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്ന ആളാണ് ആനന്ദ് ശ്രീരാജ്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ധീരനെ, റൈസ് ഓഫ് വിക്കി സോങ് ഫ്രം ദ മൂവി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ladies and gentlemen, listen up to the loser song.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RJ സുൽത്താനോടൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Brasil Music Papa.
1: As we are back on Music Papas with me, RJ. കുട്ടി ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മ്യൂസിക് മപ്പാസിൽ ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്.
0: മ്യൂസിക് മപ്പാസ്.

സൂര്യസാർ, സുഹാസ്, മഹിമ നമ്പിയ, സത്യരാജൻ ഇവരൊക്കെ ചേർന്ന് ലീഡ് റോളില് അഭിനയിച്ചിരിക്കുന്ന മന്ദാടി എന്ന് പറയുന്ന സിനിമയിലെ ഉസിരേ നീദാൻ പുള്ളി എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. കപിൽ കപിലൻ, സഞ്ജന കൽമാൻജി എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ജയശ്രീ മതിമാരനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മതിമാരൻ പുകഴേന്തിയാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ റൈറ്ററും ഡിറക്ടറും. സോ എന്തായാലും നമുക്ക് ഉസിരേ നീദാൻ പുള്ളി എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. മ്യൂസിക് മപ്പാസിൽ ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

തമ്പി എന്നിവർ ചേർന്ന് തിരക്കഥയെ ഒരുക്കി ലിസ്റ്റിൻ സീഫൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. ക്വാർട്ടർ സോങ് എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ സനൽ ദേവ്. ദിൻനാഥ് പുതൻചേരിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സനൽ ദേവ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ബിജു മേനോൻ, ഗണപതി, പാർവതി ബാബു, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അവർ രാജൻ ആൻഡ് സൺസ്. അപ്പൊ നമുക്ക് എന്തായാലും അവർ രാജൻ ആൻഡ് സൺസിലെ ക്വാർട്ടർ സോങ് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Pew Music Mappas.
1: വീണ്ടും ഒരു തമിഴ് സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ സ്വന്തം മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി.
0: മ്യൂസിക് മപ്പാസ്.

പറഞ്ഞു വരുന്നത് ഗോവിന്ദ് വസന്ത. സംഗീതം നൽകിയിരിക്കുന്ന ഒരു ഗംഭീരമായ പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. അൻപിൽ അവൻ എന്ന് പറയുന്ന മൂവിയിലെ കാല നിക്കിറിയെ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ ഇത്. കാർത്തിക് നേത്തയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെണ്ണെത്തിരിക്കുന്നത്. സി ശ്രീരാമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് അൻപിൽ അവൻ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഗോവിന്ദ് വസന്ത ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Music Mappas.
1: Yes, we are back on Music Mappas with me, RJ Elikutti. അങ്ങനെ പുതു പുതൻ പാട്ടുകളൊക്കെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മ്യൂസിക് മപ്പാസ് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ടോക്സിക് എന്ന സിനിമയിലൊരു പാട്ടാണ് കേട്ടോ.

ദിസ് ഇസ് എ തെലുങ്ക് സോങ് മഹാരായ എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. റോക്കിംഗ് സ്റ്റാർ യഷ്, കിയാര അദ്വാനി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ് ടോക്സിക് എന്നുള്ളത്. ജോനിതാ ഗാന്ധിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വിശാൽ മിശ്രയുടെ മ്യൂസിക് ആണ്. രാമജോഗയ്യ ശാസ്ത്രിയാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. ആസ് വി ഓൾ നോ, ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. ആൻഡ് യഷും ഗീതു മോഹൻദാസും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ളതും. ടോക്സിക് എന്ന മൂവി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സോ എന്തായാലും നമുക്ക് ആ ഒരു സിനിമയിലെ മഹാരായ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ മ്യൂസിക് മൊപ്പാസിന്റെ എപ്പിസോഡും എന്നതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിൽ. സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: Yam betu ekam. Ee onathin idilum veli offerukalum sammanangalum vilakkuravum vera evadey kittilla.
3: Adhe, Nandala G-Mart Lakka Lakkayil bumper samaravumayi narakadippilude 25 baleno karukal, koodade 100 LED TV-kal, 100 gold coin-kal, 100 silver coin-kal, 100 washing machine-kal enningine kodi kanakkina rupayude sammanangalum offerukalum oppam ettavum kuranja vilayumayi price challenge-um.
4: Gobu Nandala G-Mart, MC Road Kunnakara Petrol Pumpin samibam Kottarakara.
5: Ini ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ച് നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RG സുൽത്താനോടൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ ബിസ്.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഒഡാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
1: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു, അൽജോ വിലക്കുറവിന്റെ ബിസ്മ

0: നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എവഗ്രീൻസാണ് അസ്രേഫും നയൻറ്റിയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. ഇഷലുകളുടെ മനോഹാരിതയും നിലാവിന്റെ ഭംഗിയുമുള്ള ഒരു മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മളിതാ അടുത്തതായി കാതോർക്കുന്നത്. 1973 മരം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് ഈ അനശ്വര ഗാനം. യൂസഫ് അലി കേച്ചേരി എന്ന പ്രതിഭയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകുമ്പോൾ അതൊരു അത്ഭുതമായി മാറുകയാണ്. മാപ്പിളപ്പാട്ടിന്റെ തനിമയും സിനിമാ സംഗീതത്തിന്റെ ഗാംഭീര്യവും ഒക്കെ ഒത്തുചേർന്ന ഈ ഗാനം അടുത്തതായി കേൾക്കാം. 14 രാവുദിച്ചത് മാനം നോക്കിയല്ല, മറിച്ച് തന്റെ പ്രിയതമയുടെ മുഖം കണ്ടാണ് എന്ന് കവി ഇവിടെ മനോഹരമായി പാടുന്നു. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ വരികൾ വിരിയുമ്പോൾ അത് കേൾക്കുന്നവര് പ്രണയത്തിന്റെ ഒരു പുത്തൻ അനുഭവം ഉദിക്കുകയായി. നിലാവും നക്ഷത്രങ്ങളും സാക്ഷിയാക്കി പാടുന്ന ഈ ഗാനം പ്രണയത്തിന്റെ സുന്ദരമായ ഒരു ആവിഷ്കാരമാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം ഓരോ വരിയുടെയും അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ്. ഈ ഗാനം കേൾക്കുമ്പോൾ ഒരു പഴയ മലബാർ പ്രണയകഥയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമല്ലേ. ഭാഷയിലെ ലാളിത്യവും ആശയത്തിലെ വ്യക്തതയുമാണ് യൂസഫ് അലി കേച്ചേരിയുടെ വരികളെ ശ്രദ്ധേയമാക്കുന്നത്. മരമെന്ന ചിത്രത്തിലെ വിൻസെന്റും ജയഭാരതിയും അഭിനയിച്ച ഈ ഗാനരംഗം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. കേൾക്കാം ഈ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്ര നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നതുപോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: മഹാമാരിയാ, ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഓർ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഇന്റർകണക്ടഡ് വേൾഡ് മേ കോയി സങ്കട് ഏക് ക്ഷേത്ര തക് സിമിത് നഹി രഹത. ഇസ്ലീ ഹെ ബ്രിക്സ് സമൂഹ മേ റിജിലിയൻസ് ബഢാനെ പർ വിശേഷ ബൽ ദിയ ഹൈ. ചുനൌതിയോ കോ സമയരത്തെ പഹചാന और तुरंत कार्यवाही करना भी उतना ही आवश्यक है.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗ്ഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാത അടയും. എന്നാൽ തങ്ങൾ മുന്നോട്ടുവച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300 പരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T. സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കം കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഓരോ മലയാളിയുടെയും ഹൃദയമിടിപ്പായി മാറിയ കേരളത്തിന്റെ സ്വന്തം ഗാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സൃഷ്ടിയുണ്ട്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ ഈ പാട്ട് നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ വർണ്ണനയാണ്. വയലാർ രാമവർമ്മ എന്ന സംഗീത കുലപതിയുടെ തൂലികയിൽ നിന്ന് പിറന്ന അവസാന വരികളിൽ ഒന്നാണ് ഈ പാട്ട്. ഇതിന് ഈണം നൽകിയത് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ ജി ദേവരാജൻ മാസ്റ്ററാണ്. യേശുദാസിന്റെ ശബ്ദത്തിലൂടെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മടിത്തട്ടിലാണെന്ന് തോന്നിപ്പോകും. അഷ്ടമുടിക്കായലും ആറന്മുളയുമൊക്കെ ഈ വരികളിൽ ജീവൻ തുടിക്കുന്ന കാഴ്ചകളായി മാറുന്നു. ഗൃഹാതുരത്വം എന്ന വാക്കിന് സംഗീതത്തിൽ ഒരർത്ഥമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ പാട്ടാണ്. പുലർക്കാലത്തെ റേഡിയോ പ്രക്ഷേപണങ്ങളിൽ ഈ ഗാനം കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളിക്കുണ്ടാകില്ല. ഓരോ വാക്കിനും അത്രമേൽ അർത്ഥവ്യാപ്തി നൽകാൻ വയലാർ എന്ന മഹാകവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിയത്തിൽ വിരിഞ്ഞ ഈ ഈണം കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നു. സിനിമയുടെ പേര് കൊട്ടാരം വിൽക്കാനുണ്ട് എന്നുള്ളതാണെങ്കിലും ഈ പാട്ട് നമുക്ക് നൽകുന്നത് വലിയൊരു സാംസ്കാരിക നിധിയാണ്. ദാസേട്ടന്റെ ആലാപനത്തിലെ ആ കുളിർമ ഓരോ കേൾവിക്കാരനെയും ശാന്തമാക്കുന്നു. മലയാള ഭാഷയുടെ സംസ്കാരത്തിന്റെ പ്രതീകമായി ഈ ഗാനത്തെ നമുക്ക് കാണാം. കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി ഈ മനോഹരമായ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: ഒപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: കാലങ്ങളെ അതിജീവിക്കുന്ന പ്രണയത്തിന്റെ ആഴം പറഞ്ഞു തരുന്ന മറ്റൊരു ഗാനത്തിലേക്കാണ് എവർഗ്രീൻ ഹിറ്റ്സ് പോകുന്നത്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. 1984 റിലീസായ എന്റെ ഗ്രാമം എന്ന സിനിമയിലെ കൽപ്പാന്ത കാലത്തോളം എന്ന പാട്ട് പ്രണയിനികളുടെ എക്കാലത്തെയും ഇഷ്ടഗാനമാണ്. ശ്രീമൂലനഗരം വിജയൻ എന്ന കലാകാരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിലെ ഗാനത്തിന് ജീവൻ നൽകിയത് വിദ്യാധരൻ മാസ്റ്ററാണ്. വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീത ശൈലിയിലെ ആഴവും ഗാംഭീര്യവും ഈ പാട്ടിൽ പൂർണ്ണമായും ദർശിക്കാം. യേശുദാസിന്റെ ഗംഭീരമായ ആലാപനം ഈ വരികൾക്ക് ഒരു ദൈവിക പരിവേഷമാണ് നൽകുന്നത്. ജനന മരണങ്ങൾക്കും അപ്പുറമുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണ് ഈ ഗാനം സംസാരിക്കുന്നത്. ഓരോ വാക്കിലും തീവ്രമായ സ്നേഹത്തിന്റെ അനുകരണങ്ങൾ നമുക്ക് കേൾക്കാം. ലളിതമായ ഓർക്കസ്ട്രേഷനും എന്നാൽ അതിശക്തമായ മെലഡിയുമാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. പ്രണയത്തിന്റെ വിശുദ്ധി ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു ഗാനം കുറവായിരിക്കുമെന്ന് തോന്നും. സിനിമ റിലീസായ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഈ പാട്ടിന്റെ സ്ഥാനം ഇന്നും മാറാതെ നിൽക്കുന്നു. കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി ഈ ഗാനം.
1: കൽപ്പാന്ത കാലത്തോളം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഈ ഓണക്കാലത്ത് നന്ദലജ് ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലജ് ഡിമാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലജ് ഡിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

വിരഹത്തിന്റെ നൊമ്പരവും വയലിൻ തന്ത്രികളുടെ മാന്ത്രികതയും ഇടചേർന്ന ഒരു മനോഹരമായ ഗാനമാണ് അടുത്തതായി നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. 1981 റിലീസായ തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഒറ്റക്കമ്പിനാദം എന്ന പാട്ട് സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ കൈമുദ്ര പതിഞ്ഞ ഒരു പാട്ടാണ്. മിച്ചു തിരുമലയുടെ വരികൾക്ക് അദ്ദേഹം നൽകിയ ആ വേറിട്ട ഈണം മലയാള സംഗീത ലോകത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചു എന്ന് പറയാം. യേശുദാസിന്റെ ആലാപനത്തിലെ വിഷാദഭാവം ഈ ഗാനത്തിന് ഒരു പ്രത്യേക വശ്യതയാണ് നൽകുന്നത്. ഒരു വയലിൻ മീട്ടുന്നത് പോലെയുള്ള സംഗീത ക്രമീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലായി പടരും. പ്രണയത്തിലെ ഏകാന്തതയെയും വിരഹത്തെയുമൊക്കെ ഇതിൽ മനോഹരമായി എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും. രവീന്ദ്രൻ മാസ്റ്റർ എന്ന സംഗീതജ്ഞൻ എങ്ങനെയാണ് രാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഈ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. വരികൾക്കിടയിലെ മൗനം പോലും ഈ ഗാനത്തിൽ സംഗീതമായി മാറുന്നു. മിച്ചു തിരുമലയുടെ അർത്ഥവത്തായ വരികൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. സിനിമയിൽ പ്രേം നസീർ അഭിനയിച്ച ഈ രംഗം ഇന്നും ആ പഴയ തലമുറയ്ക്ക് പ്രിയപ്പെട്ടതാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. അങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സിലെ പാട്ടുകൾ കേട്ട് കേട്ട് സമയം പോയതന്നില്ല. ലാസ്റ്റ് ഗാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കേവലം ഒരു പാട്ടല്ല, മറിച്ച് മലയാള സംഗീതത്തിലെ ഒരു മഹാവിസ്മയമാണ്. 1990 പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയ്ക്കായി കൈതപ്രം എന്ന പ്രതിഭയുടെ വരികൾക്ക് സംഗീത ചക്രവർത്തി ജോൺസൺ മാസ്റ്റർ ഈണ നൽകിയ ആ വിശ്വോത്തര ഗാനം ദേവാങ്കണങ്ങൾ കൈയൊടിഞ്ഞ താരകം. ജോൺസൺ മാസ്റ്ററിലെ കരിയറിലെ ഏറ്റവും മികച്ച സിംഫണി എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ വിളിക്കാം. പാട്ടിന്റെ തുടക്കത്തിലൂടെ ആ വയലിൻ ബിറ്റുകളും ഇന്റർലൂഡിലെ സംഗീതവും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ദാസേട്ടന്റെ ശബ്ദം ഈ പാട്ടിന് നൽകിയ ആ ഗാംഭീര്യം വാക്കുകൾക്ക് അതീതമാണ്. ഓരോ വരിയും അദ്ദേഹം പാടിയിരിക്കുന്നത് അത്രമേൽ ആത്മാവ് തൊട്ടാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകമെന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു കുളിരുകോരും. ഭൂമിയിലേക്ക് വന്ന ഒരു ഗന്ധർവൻ തന്റെ പ്രണയിനിയെ ഓർത്ത് പാടുന്ന ആ പാട്ടിൽ പ്രണയവും നൊമ്പരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. പത്മരാജൻ എന്ന കലാകാരന്റെ അവസാനത്തെ മാസ്റ്റർ പീസ് കൂടിയാണ് ഈ മൂവി. ഈ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഫൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത ദിവസം മധുരമനോഹരമായ ഗാനങ്ങളുമായി വീണ്ടും എവർഗ്രീൻ ഹിറ്റ്സിലൂടെ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: It's everything cinema.
2: Good afternoon. Welcome to Real Check, the complete movie show with me, RJ Anamika. Studio clock here, the time is 2 o'clock. ഇന്ന് നല്ലൊരു ഞായറാഴ്ച ദിവസത്തെ ഉച്ച സമയമാണ്, 2 മണി സമയമാണല്ലേ. ഈ സൺഡേ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ വൈബ് ആണല്ലോ അല്ലെ. നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഫാമിലിയുടെ കൂടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മൂവി അപ്ഡേറ്റ്സിനെ കുറിച്ച് കേട്ടാലോ. ഈ ഒരു വീക്കിൽ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സിനിമകളുടെ വിശേഷം, ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെയിലേഴ്സ് ആൻഡ് ടീസേഴ്സിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ റിയൽ ചെക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണല്ലേ. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം തമിഴിലും തെലുങ്കിലും ഒക്കെ തിരക്കിലായിരുന്ന നമ്മുടെ സ്വന്തം സ്റ്റൈലിഷ് ആക്ടർ ഡി ക്യു ഒരു നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു ഗംഭീര ഹോം കമ്മിങ് ട്രീറ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സിനിമാ വിശേഷം എന്ന് പറയുന്നത്. യെസ്, പറഞ്ഞു വരുന്നത് RDX എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്ത ഐ ആം ഗെയിം എന്ന കിഡ്ലൻ ആക്ഷൻ ഫാന്റസി മൂവിയെ കുറിച്ചാണ്.
3: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിന്. ഇവിടെ ചിലർ വാഴുമ്പോൾ ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് വരെ തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത രഹസ്യമാണ് ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്.
2: ഒരു അർബൻ മെട്രോപൊളിറ്റൻ ഹീറോ ആയിട്ട് ജി ക്യുനെ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നല്ല ഗ്രിപ്പിംഗ് ആയിട്ടാണ് നഹാസ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഹൈദരാബാദിലെ അതിസമ്പന്നനായിട്ടുള്ള ഡാൻ ജോൺ എന്ന ക്യാരക്ടർ ആയിട്ടാണ് നമ്മുടെ ജി ക്യു ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് ലേസി ആയിട്ടുള്ള ഈ ഒരു കഥാപാത്രം അച്ഛന്റെ മുന്നിൽ താനൊരു മിടുക്കനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പണം ഉണ്ടാക്കാനായിട്ട് ക്രിക്കറ്റ് ബെറ്റിംഗിലേക്ക് ഇറങ്ങുകയാണ്. ഓൺലൈൻ ബെറ്റിംഗും അതിന്റെ പിന്നാമ്പുറങ്ങളിലെ ചതികളും ഒക്കെയാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള തീം ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ അവിടെ വെച്ച് നമ്മുടെ ഡി ക്യുവിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ഈ അപകടത്തിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഡാൻ പിന്നീട് കടന്നു പോകുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമാനതകളില്ലാത്ത ചില സംഭവങ്ങളിലൂടെയാണ്. വെറും ഒരു ബെറ്റിംഗ് സ്റ്റോറി മാത്രമല്ല, പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ ഒന്നും നമ്മൾ കാണാത്തൊരു കിഡ്ലൻ ഫാന്റസി എലമെന്റ് കൂടി ഈ സിനിമയിലെ ഈ ഒരു കഥയിലെ കടന്നു വരുന്നുണ്ട്. ഈ സിനിമയിലെ ആന്റണി വർഗീസ് പെപ്പയും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വിക്കി എന്നാണ് പെപ്പയുടെ ക്യാരക്ടറുടെ പേര്. ഡിക്കിനൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒട്ടും കുറയാത്ത സ്ക്രീൻ ടൈമുള്ള ഒരു നായക കഥാപാത്രം തന്നെയാണ് വിക്കി. ഇവർക്ക് രണ്ടുപേർക്ക് മാച്ച് ആകുന്ന ഒരു പവർഫുൾ വില്ലനായിട്ട് ഡേവിഡ് എന്ന ക്യാരക്ടറിലും മിഷ്കിനും സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്.

0: Joslyn Taylor Soup. Get up!
1: ഒരു നോർമൽ കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്നതിലുപരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫാന്റസി എലമെന്റുകൾ മിക്സ് ചെയ്താണ് ഐ ആം ഗെയിമിന്റെ ശരിക്കുള്ള ഒരു മാജിക് വർക്ക് ആവുന്നത്. ജേക്സ് പിജോയുടെ മ്യൂസിക് ഈ സിനിമയെ മൊത്തത്തിൽ വേറൊരു ലെവലിലേക്ക് എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും സിനിമയുടെ പേസ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സ്റ്റോറിക്ക് സജുർ ബാബ, ഇസ്മയിൽ അബൂബ്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. സജുർ ബാബയും ആദർശ് സുകുമാരനും ഷബാസ് റഷീദും ചേർന്നിട്ടാണ് ഇതിലെ കിടിലൻ ഡയലോഗ്സുകൾ എഴുതിയിട്ടുള്ളത്. ജിംഷി ഖാലത്തിന്റെ ക്യാമറ വർക്കും അൻപറവ് മാസ്റ്റേഴ്സ് ഒരുക്കിയിട്ടുള്ള ആ പീക്ക് ആക്ഷൻ സീക്വൻസുകളും പ്രേക്ഷകർക്ക് തരുന്നത് ഒരു ഒന്നൊന്നര അഡ്രിനാലിൻ റഷ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഓണത്തിന് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഈ സിനിമയുടെ റിലീസ് കുറച്ചൊന്ന് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാത്തിരിപ്പൊന്നും എന്തായാലും വെറുതെ ആയില്ല എന്ന് തന്നെ പറയാം. ദുൽഖർ എന്ന സ്റ്റാറിനെയും ആക്ടറിനെയും വളരെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി നഹാസ് ഒരുക്കിയിട്ടുള്ള ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഡി ക്യു ഫാൻസിന് വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ്. നാടകീയമാകാൻ ചാൻസ് ഉണ്ടായിരുന്ന പല സിറ്റുവേഷൻസിൽ പോലും വളരെ കൈയടക്കത്തോടുകൂടി ഹാൻഡിൽ ചെയ്തിട്ടുള്ള എല്ലാ അഭിനേതാക്കളുടെയും പെർഫോമൻസിന് ഒരു പ്രത്യേകം അഭിനന്ദനം കൊടുക്കണം എന്ന് തന്നെ
0: പറഞ്ഞു.

0: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളൊരു ഫാന്റസി ആക്ഷൻ എന്റർടൈനിങ് മൂവി കാണാനായിട്ട് റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി മൂവി തന്നെയാണ് അയാംഗി. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ സിനിമയിലെ പാട്ട് കൂടി ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡാ പിടിച്ചോ അയാം ഗെയിം എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്ക് റീചെക്കിലൂടെ.
1: Ladies and gentlemen, listen up to the loser song.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Real Check. It's everything cinema.
1: സിനിമാ ഫീൽഡിൽ 20 വർഷം കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം പാർവതി തിരുവൂർ ആദ്യമായിട്ട് കാക്കി അണിയുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഒന്നും നിറ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. യെസ്, അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്പെഷ്യാലിറ്റിയുമായിട്ട് തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ള പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ എന്ന കിടലൻ സിനിമയെ കുറിച്ചാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: Pistol number 1634721.

0: പ്രകാശം പരക്കട്ടെ, അനുരാഗം എന്നീ സിനിമകൾക്ക് ശേഷം ഷഹദ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ ഒരു പക്കാ ത്രില്ലർ പ്രൊസീജറൽ ഡ്രാമയാണ്. പാർവതി കൂടാതെ വിജയരാഘവനും ഈ ഒരു സിനിമയിലെ പ്രധാന റോളിലെത്തിയിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം ഡ്യൂറേഷനുള്ള ഈ സിനിമ നമ്മളെ ഒരു നിമിഷം പോലും പോരടുപ്പിക്കാതെ സ്ക്രീനിൽ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഇതിന്റെ സ്ക്രിപ്റ്റിനും അതുപോലെ തന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസിനും തന്നെയാണ്. കോട്ടയം നാട്ടകം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കസ്റ്റഡി മരണമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത്. സർവീസിലിരിക്കെ മരിച്ച ഭർത്താവിന്റെ ആശ്രിത നിയമനത്തില് കോൺസ്റ്റബിൾ ആയിട്ട് ചാർജ് എടുക്കുന്ന അലീന എന്ന ക്യാരക്ടറാണ് പാർവതി ചെയ്യുന്നത് കേട്ടോ. നാട്ടകം ഭാഗത്ത് തുടർച്ചയായിട്ട് നടക്കുന്ന ചില മോഷണങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകവും അന്വേഷിക്കാനായിട്ട് വരുന്ന DYSP ഹാരിസ് മീറാനായിട്ടാണ് വിജയരാഘവൻ സ്ക്രീനിൽ എത്തിയിട്ടുള്ളത്. സിദ്ധാർത്ഥ്, ഭരതൻ, മാത്യു തോമസ്, ഉണ്ണിമായ പ്രസാദ് ഒപ്പം പാർവതി എന്നിവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ കസ്റ്റഡി മരണവുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നും അവർക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. PS സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്കിലും ചേർന്നിട്ടാണ് ഈ പടത്തിനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതൊരു നോർമൽ പോലീസ് കഥ എന്നതിലുപരി പോലീസുകാരുടെ തന്നെ കഥയായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളുടെയും ഇമോഷണൽ സൈഡും ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്.
1: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: കുറ്റം എന്തെങ്കിലും ഒരിക്കൽ മറന്നേക്ക് പുറത്തു വരും.
0: വളരെ മികച്ച സർവീസ് റെക്കോർഡുള്ള DYSP ഹാരിസ് മീറാൻ ഈ കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മറ്റ് 4 പോലീസുകാരാണ്. അവിടെ നിന്നാണ് ഇൻവെസ്റ്റിഗേഷൻ വേറെ ലെവൽ വഴിത്തിരിവിലേക്ക് കടക്കുന്നത് കേട്ടോ. വിനയ് ഫോർട്ട്, അസീസ് നെടുമ്പങ്ങാട് കൂടാതെ തമിഴ് താരമായിട്ടുള്ള പാർത്ഥിപൻ എന്നിവരും ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളിൽ എത്തിയിട്ടുണ്ട്. ഒരു സീരിയസ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണെങ്കിലും സിറ്റുവേഷണൽ ആയിട്ട് വരുന്ന നർമ്മ മുഹൂർത്തങ്ങളും ഈ സിനിമയ്ക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് എന്ന് പറയാം. അതുപോലെ ഒരു പ്രമുഖ താരത്തിന്റെയും ഒരു ഡയറക്ടറുടെയും ക്യാമിയോ അപ്പിയറൻസ് ഇതിനകത്തുണ്ട്. അത് ഓഡിയൻസിന് നല്ലൊരു കൗതുകം നൽകുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രേക്ഷകർക്ക് ഒരിക്കലും കഥ മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റോറി ടെലിംഗ് എന്ന് പറയാം കേട്ടോ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിലിംഗോടെ പോകുന്ന ഈ സിനിമയ്ക്ക് റോബി വർഗീസ് രാജ് ആണ് DOP ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് കൂടുതൽ ഗംഭീരമാക്കുന്നുണ്ട്. 11 Icons ബാനറിൽ അർജുൻ സെൽവയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഈ ബാനറിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചർ കൂടിയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന സിനിമ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ ചുരുളഴിയുന്ന രഹസ്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്.
2: ഞാൻ കാത്തിരിക്കും.
1: ഇതിനൊരു അന്ത്യം കാണാതെ അയാൾ ഉറങ്ങില്ല.
0: ഇപ്പൊ നമ്മൾ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും എടുത്തു വെക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. അപ്പോ റീൽ ചെക്കിലൂടെ ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RJ സുൽത്താനോടൊപ്പം.

0: Budget.
1: It's everything. Cinema.
2: മലയാള സിനിമയിലെ രണ്ട് പവർ ഹൗസ് പെർഫോമേഴ്സ് ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിച്ചാൽ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം വലുതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് അഭിനയ രംഗത്തെ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഊർവശിയും ജോജു ജോർജും ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയുടെ പേരാണ് ആശ.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ്
4: പോയിരിക്കണം.
3: എന്റെ അമ്മേ, അമ്മ ജീവിച്ച ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ലോകം മൊത്തം
5: കറങ്ങിയാണ്.
2: ഉർവശിയും ജോജുവും തമ്മിൽ നേർക്കുനേർ പോരടിക്കുന്ന ആകാംക്ഷ നിറഞ്ഞ ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. ഉർവശിയുടെ മകളായിട്ട് നമ്മുടെ ഐശ്വര്യ എത്തുമ്പോൾ മറ്റൊരു പ്രധാന വേഷത്തിലെ വിജയരാഘവനും സ്ക്രീനിലെത്തിയിട്ടുണ്ട്. കൂടാതെ പണി ഫെയിം രമേഷ് ഗിരിജയും ഇതിലൊരു മികച്ച റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങേയറ്റം സങ്കീർണവും ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഉർവശിയും ജോജുവും ഈ ഒരു സിനിമയിലെത്തിയിട്ടുള്ളത്. കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായിട്ടുള്ള പെർഫോമൻസുകളും അതുപോലെ അസാധാരണമായിട്ടുള്ള ആക്ടിംഗ് മൊമെന്റ്സും പ്രേക്ഷകർക്ക് ആശയിലൂടെ കാണാൻ സാധിക്കും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു അപകടവും അതിനെ തുടർന്ന് നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള തീമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. തികച്ചും ദുരൂഹതയും സസ്പെൻസും നിറയ്ക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് അണിയറ പ്രവർത്തകർ ഇതിനു മുമ്പ് ഈ സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
6: Control, CRV-20, answering.
2: സിനിമയുടെ ടൈറ്റിൽ ലുക്ക്, പോസ്റ്ററും ഫസ്റ്റ് ലുക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉർവശിയുടെ വേറിട്ട വേഷ പകർച്ച തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 5 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ആയിട്ടുള്ളത് കേട്ടോ. പൊന്മാൻ, ഗഗനചാരി, ബാന്ദ്ര, മദനോത്സവം, സർക്കീട്ട് തുടങ്ങിയ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾക്ക് ശേഷം അജിത് വിനായക ഫിലിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിനായക അജിത് നിർമ്മിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആശ. നവാഗതനായിട്ടുള്ള സഫർ സനലാണ് സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ജോജു ജോർജും രമേഷ് ഗിരിജയും സഫർ സനലും ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗും ഡയലോഗ്സും ഒരുക്കിയിട്ടുള്ളത്. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ മധു നീലകണ്ഠനാണ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഷാൻ മുഹമ്മദാണ് എഡിറ്റിംഗ്. കൂടാതെ ഗോവിന്ദ് വസന്തയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
7: ഭയങ്കര
8: ദേഷ്യമാണ്. മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെ വച്ചിട്ടുള്ള ഒരു പെരുമാറ്റം.
7: ചേച്ചി നല്ല വട്ടാ.
2: ശരിക്കും പറഞ്ഞാൽ ഉർവശിയും ജോർജും തമ്മിലുള്ള ഒരു ഓൺ സ്ക്രീൻ ഫേസ് ഓഫ് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആശ. ഈ സിനിമയുടെ വിശേഷങ്ങൾ കേട്ട സ്ഥിതിക്ക് സിനിമയിലെ ഒരു പാട്ടും കൂടി ആവാലേ. കേൾക്കാം ആശ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് റീൽ ചിക്കിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
4: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
6: आर यू रेडी? इफ यू आर रेडी, मेक सम नॉइस फॉर 3, 4, 3.

0: Real Check.
1: It's everything cinema.
2: സാധാരണയായിട്ട് ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുകയാണ് പതിവല്ലേ. എന്നാൽ ഒരു അപകടത്തിന് ശേഷം ഒരാൾക്ക് സൂപ്പർ ഹീറോസിനൊക്കെ ഉള്ളതുപോലെ ഒരു എക്സ്ട്രാ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, പൊളിയായിരിക്കും അല്ലെ. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള സംഭവത്തെ കുറിച്ച് പറയുന്ന ഒരു കിഡ്ലൻ ട്രെയിലറാണ് ഇപ്പൊ ദാ റിലീസ് ആയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് നവാഗതനായിട്ടുള്ള ശ്യാമൻ ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർജെ അനാമിക.
3: വ്യാസമാശി പുള്ളിയുടെ ഒരു ശിഷ്യന് രണ്ട് സൂപ്പർ പവർ കൊടുത്തു, ഒന്ന് ദിവ്യ ദൃഷ്ടി, ഒന്ന് ദിവ്യ ശ്രുതി. ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന കണ്ടുകൂടാത്ത ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും യുദ്ധത്തിന്റെ ലൈവ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലെ ദിവ്യ ശ്രുതിയാണ് നിനക്ക് കിട്ടിയത്.
2: ഈ സിനിമയിൽ നമ്മുടെ സംഗീത് പ്രതാപും ഷറഫുദ്ദീനുമാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് എത്തിയിട്ടുള്ളത്. ഒരു ആക്സിഡന്റിന് ശേഷം സംഗീത് പ്രതാപ് ചെയ്യുന്ന ക്യാരക്ടറിന് അസാധാരണമായിട്ടുള്ള ഒരു കേൾവി ശക്തി കിട്ടുന്നതും അതിന് പിന്നാലെ ആ സാധാരണക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന വളരെ രസകരവും ആവേശകരവുമായിട്ടുള്ള പൊല്ലാപ്പുകളുമാണ് ഈ സിനിമയുടെ മെയിൻ തീം എന്ന് ട്രെയിലർ നമുക്ക് വലിയൊരു ഹിന്റ് നൽകുന്നുണ്ട്. മുൻപറങ്ങിയിട്ടുള്ള പോസ്റ്ററുകളും ടീസറിലും നമ്മൾ കണ്ടതുപോലെ തന്നെ സംഗീത് പ്രതാപും ഷറഫുദ്ദീനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അഖില ഭാർഗവനാണ് ഈ സിനിമയിലെ ഹീറോയിൻ ആയിട്ട് എത്തിയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും എഴുതിയിരിക്കുന്നത് നടി നിലിൻ സാന്ദ്രയാണ് കേട്ടോ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നിലിൻ സാന്ദ്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. കാരണം നമ്മുടെ കരിക്ക് ഫ്ലിക്കിന്റെ ഒക്കെ ഒരു സ്റ്റോറിയൊക്കെ എഴുതിയിട്ടുള്ളത് നിലിനായിരുന്നു. ഇവരെ കൂടാതെ കോട്ടയം നസീർ, ആനന്ദ്, മന്മഥൻ, കിരൺ പീതാംബരൻ, പാർവതി ആർ കൃഷ്ണ തുടങ്ങിയ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആൻഡ് സെപ്റ്റംബർ 18-നാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ.
4: മാഡം, ഞാൻ പറഞ്ഞില്ലേ ആ ആക്സിഡന്റ്? അതിനുശേഷം ഞാൻ കുറച്ചാൾ കോമയിലായിരുന്നു. അവിടുന്ന് എണീറ്റപ്പോ തുടങ്ങി എനിക്ക് ഇങ്ങനെയാണ് മൊത്തം കേൾക്കാം.
3: എന്നെ മനസ്സിലായ ഞാൻ ചാരനൊന്നുമല്ല സാറേ.
4: അത് പറഞ്ഞാ വിശ്വസിക്കൂല.
2: ഡോക്ടർ പോൾസ് എന്റർടൈൻമെന്റ്സും ഡ്രീം ബിഗ് ഫിലിംസും ചേർന്നിട്ട് ഡോക്ടർ പോൾ വർഗീസ്, സുജിത് ജെ നായർ എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾവി ശക്തി മെയിൻ തീമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഉയർന്ന ലെവലിലുള്ള ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അഖിൽ സേവ്യർ ക്യാമറയും രാകേഷ് ചെറുമടം എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് മുജീബ് മജീദ് ആണ്. ആൻഡ് പ്രമുഖ ഓഡിയോ ലേബിൾ ആയിട്ടുള്ള തിങ് മ്യൂസിക് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. കേരളത്തിൽ ഡ്രീം ബിഗ് ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ദി പ്ലോട്ട് പിക്ചേഴ്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്.
3: കേട്ടിട്ട് തന്നെ ചിരി വരുന്നുണ്ടല്ലോ.

എന്തായാലും കുറച്ച് രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റ്സുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന മൂവി. ഈ സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. റിയൽ ചെക്കിലൂടെ സക്കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
2: നമ്മുടെ ഫേവറേറ്റ് റിയൽ ലൈഫ് കപ്പിൾസ് അവരുടെ മാരേജിന് ശേഷം ആദ്യമായിട്ട് ഓൺ സ്ക്രീനിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. യെസ്, പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വമ്പൻ പ്രൊജക്ട് ആകുമെന്ന് എല്ലാവരും ഒരുപോലെ പ്രതീക്ഷിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പീരിയഡ് ആക്ഷൻ സിനിമയുടെ കിടിലൻ ടീസർ വിശേഷങ്ങളാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ വിജയ് ദേവരകൊണ്ടയും രശ്മിക്കയും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റണബലിയുടെ ടീസർ റിലീസ് ആയിരിക്കാനോട്.
3: I've been hearing quite the stories from the Madras presidency. A quarter of the population perished.
4: ഇത് അന്നപൂർണ ദേശമാണ്. അന്നാനിക്ക് കറുവേണ്ടി.
2: യൂട്യൂബിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ടീസർ. പ്രേക്ഷകരിൽ വലിയ ക്യൂരിയോസിറ്റിയും അതുപോലെ ഗൂസ് ബംസും നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വമ്പൻ മേക്ക് ഓവറിലാണ് വിജയ് ദേവരകൊണ്ട ഈ ടീസറിൽ എത്തിയിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ആരും കാണാത്ത അത്രയും അതിശക്തവും തീക്ഷണവുമായ ഒരു ലുക്കിലാണ് കേട്ടോ താരം സ്ക്രീനിൽ വരുന്നത്. 1876 മുതൽ 1878 വരെയുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ജീവൻ നഷ്ടപ്പെട്ട ഏകദേശം 80 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന യഥാർത്ഥ ചരിത്ര സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. മദ്രാസ് പ്രസിഡൻസിയിൽ ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭീകരമായിട്ടുള്ള പട്ടിണിയും പീഡനങ്ങളുമാണ് ടീസറിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കാട്ടോ. എന്നാൽ ഇതൊരു ബയോപിക് അല്ലെന്നും മറച്ചു വെക്കപ്പെട്ട ചരിത്ര രേഖകളുടെയും വാമൊഴികളുടെയും ഒരു സിനിമാറ്റിക് പുനരാവിഷ്കാരമാണെന്നും അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയ് ദേവരകൊണ്ടയും രശ്മികയും വീണ്ടും ഒന്നിക്കുന്ന ഈ പാൻ ഇന്ത്യൻ സിനിമയില് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഹോളിവുഡ് താരമാണ് വില്ലനായിട്ട് എത്തിയിട്ടുള്ളത്. ദ മമ്മി റിട്ടേൺസ്, ബ്ലാക്ക് ഡയമണ്ട് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അർണോൾഡ് വോസ്ലോ ആണ് ഈ സിനിമയിലെ കരുത്തുറ്റ പ്രതി നായകനായിട്ട് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ സിനിമയിൽ വേഷമിടുന്നത്. വിജയ് ദേവരകൊണ്ടയുടെയും രശ്മികയുടെയും കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും റണബലി എന്ന സിനിമയിലേത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യെർനേനിയും വൈ രവിശങ്കറും ചേർന്നിട്ടാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അനുരാഗ് പർവതനേനി, ശിവചനാന എന്നിവരാണ് ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സ്. അജയ് അതുൽ ടീമാണ് സിനിമയ്ക്ക് വേണ്ടി ടെക്കിടല മ്യൂസിക്
5: ഒരുക്കിയിട്ടുള്ളത് കേട്ടോ.

വിജയദശമി ആഘോഷങ്ങളുടെ സമയത്ത്, അതായത് ഒക്ടോബർ 16 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു ഗംഭീര റിലീസിന് ഈ ഒരു സിനിമ തയ്യാറെടുക്കാണ് കേട്ടോ. ഈ സിനിമയിലെ പേര് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. ബിക്കോസ് ഈ സിനിമയിലെ ഒരു പാട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്ന ഒരു പാട്ടായിരുന്നു. ആ പാട്ട് കേൾക്കാം റീൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
2: മലയാള സിനിമയിലെ ഹിറ്റ് ഡയറക്ടർമാരും തമിഴിലെ സൂപ്പർ സ്റ്റാറുകളും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വൈബ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. രോമാഞ്ചം, ആവേശം എന്നീ രണ്ട് കിടിലൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ജിത്തു മാധവൻ ആദ്യമായിട്ട് തമിഴിലേക്ക് പോകുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ടൈറ്റിൽ ടീസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. യെസ്, തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കിയ ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ 47 ഒഫീഷ്യൽ പേര് ഇപ്പോ പുറത്തു വന്നിരിക്കാനു കേട്ടോ. സീൻ എന്നാണ് ഈ മാസ് എന്റർടൈനർക്ക് പേരിട്ടിരിക്കുന്നത്.
3: അവിടെ ടാലന്റ് ടാലന്റ് ഉരുട്ടി ഉരുട്ടി എന്താണ് കേവലമാണ് ക്യാരക്ടർ ഫുള്ള മറച്ചിരിക്കണ സാർ.
4: சொல்லே யார் யார கொண்ணா
3: அத கண்டுபிடிக்க தானா நீங்க வந்திருக்கீங்க.
4: பாறா
2: രഗരം സ്റ്റുഡിയോസിന്റെ ബാനറിൽ നടി ജ്യോതികയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനിമയിൽ DSP ഇൻപരാഷ് എന്നൊരു പവർഫുൾ ആയിട്ടുള്ള പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിലാണ് നമ്മുടെ സൂര്യ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ മാസ് ആക്ഷൻ സീക്വൻസുകളും അതുപോലെ കോമഡി സീൻസും ഒക്കെ വെച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ടീസർ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് ഈ സിനിമയോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നാനായിട്ട് വേറെയും ചില റീസൺസ് ഉണ്ട്. മറ്റൊന്നുമല്ല, സൂര്യയ്ക്ക് പുറമെ നമ്മുടെ സ്വന്തം നസ്ലിനും ഈ സിനിമയിൽ നിർണായകമായിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ സൂര്യയുടെ നായികയായിട്ട് വരുന്നത് വേറെ ആരുമല്ല, മലയാളികളുടെ സ്വന്തം നസ്രിയ നസീമാണ്.
4: உனக்கு வேணா நான் உன அரெஸ்ட் பண்ண ஒரே போலீஸா இருக்கலாம், ஆனா எனக்கு நான் ஜெயில போட்ட 900 சில்ற கிரிமினல்ஸ்ல നീ ഒരു ചിൽഡ്രൻ.
2: ജോൺ വിജയ്, ആനന്ദ് രാജ്, ലാൽ, രാജ്പ്രിയൻ എന്നിവരും ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ആദ്യമായിട്ട് തമിഴിൽ സംഗീതമൊരുക്കുന്ന സിനിമ കൂടിയാണ് എന്നത് ഈ ഒരു പടത്തിലുള്ള നമ്മുടെ എക്സൈറ്റ്മെന്റ് വീണ്ടും കൂട്ടുന്നുണ്ട്. വമ്പൻ ബഡ്ജറ്റിലെ വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ വളരെ വേഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനീത് അഗസ്റ്റിൻ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള DOP ചെയ്തിട്ടുള്ളത്. ജയശ്രീ ദാമോദരൻ ഇതിന്റെ കോ പ്രൊഡ്യൂസറാണ്. ഈ വരുന്ന നവംബർ 6 ഒരു ഗംഭീര ദീപാവലി റിലീസായിട്ടാണ് ഈ സിനിമ ഗ്ലോബൽ ലെവലിലെ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്.

അപ്പോ സൂര്യ ഫാൻസും അതുപോലെ എല്ലാ തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ഒരുപോലെ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഈ ഒരു സിനിമ തിയേറ്ററുകളിലെ വലിയൊരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സഖീപ്പ് ലിസണിംഗ് ടു അസ് റിയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചി

0: check.
1: It's everything. Cinema.
2: മലയാളികളുടെ സ്വന്തം നിമിഷ സജയനും തമിഴ് താരമായിട്ടുള്ള കരുണാസും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് എന്നവിളൈ. ഈ സിനിമയുടെ ട്രെയിലർ വിശേഷങ്ങളോടുകൂടിയാണ് ഇന്നത്തെ റീൽസൊക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്
3: കേട്ടോ.
2: ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ ദേശീയ അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കിയിട്ടുള്ള സജീവ് പാഴൂർ ആദ്യമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. കലാമയ സിനിവേഴ്സ്, റോമിയോ പിക്ചേഴ്സ് എന്നീ ബാനറുകളില് മലയാളിയായിട്ടുള്ള ജിതേഷ് വിയും അനുഗോപാൽ വേണുഗോപാലിനും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രാമേശ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കഥയാണ് കേട്ടോ ഈ സിനിമ പറയുന്നത്. കുടുംബ ബന്ധങ്ങളിലൂടെയും വ്യക്തി ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ചില സിറ്റുവേഷൻസിലൂടെയും മുന്നേറുന്ന ഈ കഥയിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ട്രെയിലർ നൽകുന്ന സൂചന. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഒരേ സമയം 5 ലാംഗ്വേജസിലായിട്ടാണ് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസിന് എത്താനായിട്ട് പോകുന്നത്.
4: തപസിമുത്ത് വഴക്കില് ഒരു മുഖ്യമായ തിരുപ്പം ഏർപ്പെട്ടിട്ട്
2: സെപ്റ്റംബർ 17 ആഗോള റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഈ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സ്വന്തം ടിക്യുവിന്റെ വേഫറർ ഫിലിംസ് ആണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. പ്രമുഖരായിട്ടുള്ള മലയാള സാങ്കേതിക പ്രവർത്തകർ തമിഴിൽ ഒരു ചിത്രത്തിനായിട്ട് കൈകോർക്കുന്നു എന്നതും ഈ സിനിമയുടെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ആൽബി ആന്റണി ഡിഒപിയും സാം സിയസ് മ്യൂസിക്കും നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമ തിയേറ്ററിൽ ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ റീൽസൊക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് പുത്തുപുത്തൻ കിടക്കാച്ചി സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽസൊക്കെ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: Ini arivu maashayangalum vaichariyam. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അപ്പൊ ഇന്ന് നമ്മള് സഞ്ചരിക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്കാണ്, യമുനാ നദിക്കരയിലേക്ക്. അവിടെ പ്രണയം ഒരു വെണ്ണയ്ക്കൽ ശില്പമായി മാറിയ ഒരു അത്ഭുതമുണ്ട്. അതെ, നമ്മുടെ സ്വന്തം താജ്മഹൽ.

ഇത് ചെയ്യുന്നത്. കേവലം ഒരു കെട്ടിടമല്ല കേട്ടോ ഇത്, മറിച്ച് ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയതമ മുംതാസിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രതീകമായിട്ട് പണി കഴിപ്പിച്ച ഒരു അമര സ്മാരകമാണ്. 24,000-ൽ അധികം തൊഴിലാളികൾ ചേർന്നിട്ടാണ് ഏകദേശം 22 വർഷങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടും വെളുത്ത മാർബിളിൽ ഈ ഒരു അത്ഭുതം തീർത്തത്. താജ്മഹലിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയോ? പറഞ്ഞുതരാം. അത് ഓരോ സമയത്തും ഓരോ നിറത്തിലാണ് കാണപ്പെടുക. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നേരിയ ഒരു പിങ്ക് നിറവും, പകൽ സമയത്ത് തിളങ്ങുന്ന വെള്ള നിറവും, ഇനി രാത്രിയായി കഴിയാലോ പൗർണമി വെളിച്ചത്തിൽ സ്വർണ്ണ നിറവും അണിയ താജ്മഹൽ നമ്മെ അത്ഭുതപ്പെടുത്തും. പ്രണയത്തിന്റെ പല ഭാവങ്ങൾ പോലെയാണ് കേട്ടോ ആ ഒരു നിറം മാറ്റവും. യമുനയിലെ തണുത്ത കാറ്റേറ്റ് ആ വെണ്ണക്കൽ പടവുകളിൽ നോക്കി നിൽക്കുമ്പോൾ കാലം പോലും അവിടെ സ്തംഭിച്ചു നിൽക്കുന്നതായിട്ട് തോന്നും. ആഗ്രയിലെത്തുമ്പോൾ താജ്മഹൽ കാണുക മാത്രമല്ല കേട്ടോ, നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകൾ, പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത പ്രധാന ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോരിയാണ്. പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ നിർമ്മാണ ശൈലികൾ ഒത്തുചേർന്ന മുഗൾ ആർക്കിടെക്ചറിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് താജ്മഹൽ. താജ്മഹലിന്റെ നാല് കോണുകളിലുമുള്ള ഗോപുരങ്ങൾ നേരെ മുകളിലേക്കല്ല, മറിച്ച് നേരിയ തോതിൽ പുറത്തേക്ക് ചരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂകമ്പമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗോപുരങ്ങൾ പ്രധാനമന്ദിരത്തിന് മുകളിലേക്ക് വീഴാതെ പുറത്തേക്ക് പതിക്കാൻ വേണ്ടിയിട്ടാണ് 40 മീറ്റർ ഉയരമുള്ളവ ഇങ്ങനെ രൂപകൽപ്പന ചെയ്തത്. വെളുത്ത മാർബിളിൽ മനോഹരമായ പൂക്കളുടെയും ലതകളുടെയും ചിത്രങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് വെറും പെയിന്റ് കൊണ്ടല്ല, പിയത്ര ദുര എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ലാപ്സീസ്, ലാസുലി, ജേഡ്, ടർക്കോയിഡ്സ് തുടങ്ങിയിട്ടുള്ള 28 തരം വിലപിടിപ്പുള്ള രത്നങ്ങൾ മാർബിളിൽ പതിപ്പിച്ചാണ് ആ ഒരു ഭംഗി വരുത്തിയിരിക്കുന്നത്. താജ്മഹലിന്റെ പ്രധാന കവാടങ്ങളിലും ചുവരുകളിലും ഖുറാനിലെ വരികൾ മനോഹരമായി തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. താഴെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഒരേ വലുപ്പത്തിൽ കാണാൻ തക്കവണ്ണം മുകളിലോട്ട് പോകും തോറും അക്ഷരങ്ങളുടെ വലുപ്പം കൂട്ടി പ്രത്യേക രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1983 യുനെസ്കോ താജ്മഹലിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളിൽ ഒന്നായി ഇതിന്നും നിലകൊള്ളുന്നു. നമ്മൾ കാണുന്ന താജ്മഹലിന്റെ പുറകിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്. അതിന്റെ 4 ഗോപുരങ്ങൾ പുറത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഒരു ഭൂകമ്പം വന്നാൽ പോലും പ്രധാന പ്രണയ കുടീരത്തിന് ഒന്നും സംഭവിക്കരുത് എന്ന ഷാജഹാന്റെ നിർബന്ധമായിരുന്നു കേട്ടോ ഇതിനു പിന്നിൽ. എത്ര ദീർഘവീക്ഷണമുള്ള പ്രണയമല്ലേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ. താജ്മഹൽ പണിതുയർത്തിയിരിക്കുന്നത് വലിയ മരത്തടികൾ കൊണ്ടുള്ള അടിത്തറയ്ക്ക് മുകളിലാണ്. ആ ബോണസ് വിഭാഗത്തിൽപ്പെട്ട ഈ തടികൾക്ക് ദ്രവിക്കാതിരിക്കാൻ എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. അതുകൊണ്ട് യമുനാ നദിയിലെ വെള്ളമാണ് ഈ തടികളെ നൂറ്റാണ്ടുകളായി ഈർപ്പത്തോടെയും ശക്തമായും നിലനിർത്തുന്നത്. ആ നദി വറ്റിയാൽ താജ്മഹലിന്റെ അടിത്തറയെ തന്നെ അത് ബാധിക്കും. രാജസ്ഥാനിലെ മക്രാനായിൽ നിന്നും വെളുത്ത മാർബിളുകളും ചൈന, ടിബറ്റ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള രത്നങ്ങളും ആഗ്രയിലേക്ക് എത്തിക്കാൻ 20,000 തൊഴിലാളികൾക്ക് പുറമെ 1,000-ലധികം ആനകളെയാണ് ഉപയോഗിച്ചത്. താജ്മഹലിലെ എല്ലാ നിർമ്മിതികളും പൂന്തോട്ടം പോലും കൃത്യമായ സമത്വത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനൊരൊറ്റ അപവാദമേയുള്ളൂ, അത് അകത്തളത്തിലല്ല, ഷാജഹാന്റെ കല്ലറയിലാണ്. യഥാർത്ഥത്തിൽ മുംതാസിന്റെ കല്ലറ മാത്രമാണ് നടുവിലായി പണിയാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഷാജഹാന്റെ കല്ലറ കൂടി തൊട്ടടുത്ത് വന്നതോടെ ആ കൃത്യത തെറ്റി. പ്രണയത്തിന് മുന്നിൽ നിയമങ്ങൾ വഴിമാറിയതുപോലെ തോന്നി. രണ്ടാം ലോക മഹായുദ്ധ കാലത്തും പിന്നീട് ഇന്ത്യ പാക് യുദ്ധസമയത്തും ശത്രുക്കളുടെ ബോംബേറുകളിൽ നിന്നും താജ്മഹലിനെ സംരക്ഷിക്കാൻ സർക്കാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. താജ്മഹലിന് ചുറ്റും മുളകൾ കൊണ്ടുള്ള വലിയൊരു കൂട്ടം നിർമ്മിക്കുകയും പച്ച തുണി കൊണ്ട് മൂടുകയും ചെയ്തു. മുകളിൽ നിന്ന് നോക്കുന്ന പൈലറ്റുമാർക്ക് അത് വെറുമൊരു കാടായി തോന്നാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഈ ഒരു ഒളിച്ചുകളി. താജ്മഹലിന്റെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് നടക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലും തോറും താജ്മഹൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നും. അതായത് വലുപ്പം ചെറുതാകുന്നതായും തോന്നും. ആർക്കിടെക്റ്റുകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കാഴ്ച ഭ്രമമാണ് കേട്ടോ ഇത്. യുദ്ധകാലത്ത് നമ്മുടെ പട്ടാളക്കാർ മാത്രമല്ല താജ്മഹലും ഒളിപ്പോര് നടത്തിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഈ വെണ്ണക്കൽ കൊട്ടാരത്തെ മുഴുവൻ പച്ച തുണി കൊണ്ട് മൂടി ഒരു കാട് പോലെയാക്കി മാറ്റിയിരുന്നത്രേ. നമ്മുടെ അധികാരികൾ ശത്രുക്കൾക്ക് മുന്നിൽ പ്രണയത്തിന്റെ ഈ അടയാളം തകരാതിരിക്കാൻ നടത്തി. ആ വലിയ കാവലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9573115.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Midamaya Nirakil Kannadagalude Vipulamaya Shekaram, Lotus Road Private Bus Stand-inu Samibam, Pulaman, Kottarakara.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ. ചില ചരിത്രകാരന്മാരും സംഘടനകളും അവകാശപ്പെടുന്നത് താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമായിരുന്നു എന്നാണ്. ഈ 22 മുറികൾക്കുള്ളിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നും, അതിനാൽ ഈ മുറികൾ തുറന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് 2022 അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ വിവാദങ്ങൾക്ക് വിരാമമിടാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുറികൾക്കുള്ളിലെ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് പുറത്തുവിട്ടു. മുറികൾക്കുള്ളിൽ വിഗ്രഹങ്ങളോ രഹസ്യാരകളോ ഇല്ല എന്ന് ASI വ്യക്തമാക്കി. ഡൽഹിയിലെ ഹുമയുൻ കല്ലറയിലോ സഫ്ദർജംഗ് കല്ലറയിലോ കാണുന്നത് പോലെയുള്ള വെറും ആർച്ച് ഗാലറികൾ മാത്രമായിരുന്നു അത്. മുറികൾക്ക് ഒരു പ്രധാന ലക്ഷ്യമുണ്ട്: താജ്മഹലിന്റെ ഉയരം കൂട്ടുക. പ്രധാന കെട്ടിടത്തിന്റെ തറനിരപ്പ് ഉയർത്താൻ വേണ്ടിയാണ് ഇത്തരം അറകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തിടെ നടത്തിയ അറ്റകുറ്റപ്പണികളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രങ്ങൾ ASI പുറത്തുവിട്ടു. പായലും ഈർപ്പവും പിടിച്ച് നശിക്കാതിരിക്കാൻ കുമ്മായം ഉപയോഗിച്ച് ഇവ വൃത്തിയാക്കുന്നതിന്റെ ചിത്രങ്ങളായിരുന്നു കേട്ടോ അത്. സന്ദർശകരുടെ ബാഹുല്യം താജ്മഹലിന്റെ അടിത്തറയുടെ ബലത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മുറികൾ അടച്ചിട്ടിരിക്കുന്നത്. പിന്നെ നദിക്കരയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ നനവും ഈർപ്പവും ഈ മുറികളിൽ കൂടുതലായിരിക്കും. ജനങ്ങൾ എപ്പോഴും കയറുന്നത് മാർബിളിന്റെയും ഇഷ്ടികയുടെയും ആയുസ്സിനെ തന്നെ ബാധിക്കുമല്ലോ. ഈ മുറികൾക്കകത്ത് വെളിച്ചവും വായുസഞ്ചാരവും കുറവായതിനാൽ സഞ്ചാരികൾക്കത് അപകടകരമായേക്കാം. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ താജ്മഹലിന്റെ താഴെ സ്വർണശേഖരമോ അല്ലെങ്കിൽ രഹസ്യാറകളോ ഒന്നുമില്ല. അതൊരത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വിദ്യയാണ്. നദിക്കരയിൽ താജ്മഹലിന് ബലം നൽകാനായിട്ട് നിർമ്മിച്ച കരുത്തുറ്റ തൂണുകളും ഗാലറികളുമാണ് ആ 22 മുറികൾ. എങ്കിലും അടച്ചിട്ട വാതിലുകൾക്ക് പുറകിൽ എപ്പോഴും ഒരു കൗതുകമുണ്ടല്ലോ. ആ കൗതുകമാണ്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലാൽ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലാൽ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഈ സോഷ്യൽ മീഡിയയിലും നാടോടി കഥകളിലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കഥയാണ്. താജ്മഹൽ പണിത് കഴിഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായ മറ്റൊരു കെട്ടിടം ഇനി ലോകത്തുണ്ടാകരുത് എന്ന് കരുതി ഷാജഹാൻ ചക്രവർത്തി 22,000 തൊഴിലാളികളുടെയും കൈകൾ വെട്ടിമാറ്റിയെന്ന്. എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ ഈ കഥ കംപ്ലീറ്റ് ആയിട്ടും തെറ്റാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇത് കേവലം ഒരു കെട്ടുകഥ മാത്രമാണ്. അതിന് പിന്നിലെ കുറച്ച് വസ്തുതകൾ കൂടി കേട്ടാലോ? മുഗൾ ഭരണകാലത്തെ കുറിച്ച് വളരെ കൃത്യമായ രേഖകൾ അക്കാലത്തെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ക്രൂരത നടന്നിരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു രേഖയിൽ പരാമർശിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. പിന്നെ താജ്മഹൽ പണിത തൊഴിലാളികൾക്കായിട്ട് ഷാജഹാൻ നിർമ്മിച്ച ഒരു ജനവാസ കേന്ദ്രമാണ് താജ് ഗഞ്ച്. ഇന്നും അത് അവിടെ നിലനിൽക്കുന്നുണ്ട്. കൈകൾ വെട്ടിമാറ്റിയ തൊഴിലാളികളെ താമസിപ്പിക്കാൻ ഇങ്ങനെ ഒരു നഗരം നിർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ. താജ്മഹൽ പണിത അതേ തൊഴിലാളികൾ തന്നെയാണ് പിൽക്കാലത്ത് ഡൽഹിയിലെ ചെങ്കോട്ട, ജമാ മസ്ജിദ് എന്നിവയുടെ നിർമ്മാണത്തിലും പങ്കാളികളായത്. കൈകൾ വെട്ടി മാറ്റിയിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഇനിയൊരു കെട്ടിടം ഇതുപോലെ പണിയാൻ ഈ തൊഴിലാളികൾ പോകരുത് എന്നൊരു നിയമപരമായ ഉടമ്പടി അവരുമായി ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നാണ്. ഇതിനെയാണ് പിൽക്കാലത്ത് കൈകൾ വെട്ടി മാറ്റി എന്ന് പറഞ്ഞ് ആൾക്കാർ പറഞ്ഞു പരത്തിയത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. വിലക്കുറവാണ് അൾജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
2: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.

പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സങ്കടകരമായ കഥ താജ്മഹൽ പണിതവരുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റിയെന്ന്. എന്നാൽ അത് വെറും ഒരു കഥ മാത്രമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ തന്റെ തൊഴിലാളികൾക്ക് താമസിക്കാൻ ഒരു വലിയ ഗ്രാമം തന്നെ പണിത് നൽകിയ സ്നേഹമുള്ള ഒരു രാജാവായിരുന്നു ഷാജഹാൻ. പ്രണയത്തിന്റെ സ്മാരകം പണിതവരുടെ രക്തം വീഴ്ത്താൻ ആ ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നില്ല. ആ തൊഴിലാളികളാണ് പിന്നീട് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കും ആ ഭംഗി നൽകിയത്. അതുകൊണ്ട് ആ കഥകൾ വിശ്വസിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല കേട്ടോ. ഷാജഹാൻ ചക്രവർത്തി വെളുത്ത താജ്മഹലിന് എതിർവശത്തായിട്ട് യമുന നദിയുടെ അക്കരെ തനിക്കായിട്ടൊരു കറുത്ത താജ്മഹൽ പണിയാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊരു കഥയുണ്ട് കേട്ടോ. യമുനയുടെ മറുകരയിലുള്ള മെഹ്താബ് ബാഗിൽ കറുത്ത മാർബിൾ കൊണ്ട് തന്റെ ശവകുടീരം നിർമ്മിച്ച് രണ്ട് മന്ദിരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പണിയാനായിരുന്നു പദ്ധതി അത്രേ. എന്നാൽ പിൽക്കാലത്ത് അവിടെ നടന്ന ഖനനത്തിൽ കറുത്ത മാർബിളിന് പകരം കറുത്ത നിറത്തിലുള്ള കല്ലുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവ വെളുത്ത മാർബിൾ കാലപ്പഴക്കത്താൽ കറുത്തതായി മാറിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ആ സ്വപ്നം പൂർത്തിയാകുന്നതിന് മുൻപ് സ്വന്തം മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടവിലാക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി വെട്ടിത്തിളങ്ങുന്ന താജ്മഹലിന്റെ വെളുത്ത മാർബിൾ ഇന്ന് വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വായു മലിനീകരണം കാരണം താജ്മഹലിന്റെ വെളുത്ത നിറം മഞ്ഞയായും പിന്നീട് നേരിയ പച്ചയായും മാറുന്നുണ്ട്. യമുനാ നദിയിലെ മലിനീകരണം കാരണം അവിടെ വളരുന്ന ചിറോനോമസ് കല്ലിപ്പസ് എന്ന പ്രാണികൾ താജ്മഹലിന്റെ ചുവരുകളിൽ പച്ച നിറത്തിലുള്ള പാടുകൾ ഉണ്ടാക്കുന്നുമുണ്ട്. നമ്മൾ ചർമ്മ സൗന്ദര്യത്തിന് ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ താജ്മഹലിന്റെ തിളക്കം വീണ്ടെടുക്കാൻ ASI മഡ്പാക്ക് ചികിത്സ നടത്തി വരുന്നുണ്ട്. മുൾട്ടാണിമിട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. മാർബിളിന് മുകളിൽ മുൾട്ടാണിമിട്ടി തേച്ചു പിടിപ്പിക്കുകയും അതുടങ്ങിക്കഴിയുമ്പോൾ വാറ്റിയെടുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുകയും ചെയ്യുന്നു. ഇത് മാർബിളിലെ അഴുക്കും കരകളും നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സൗന്ദര്യം നിലനിർത്താൻ താജ്മഹലിലും ചിലപ്പോഴൊക്കെ ഫേഷ്യലുകൾ വേണ്ടിവരാറുണ്ട്. മഡ്പാക്ക് ചികിത്സയിലൂടെ ആ വെണ്ണക്കൽ സൗന്ദര്യം സംരക്ഷിക്കാൻ നമ്മുടെ ആർക്കിയോളജി വിഭാഗം കിണഞ്ഞങ്ങനെ ശ്രമിക്കുകയാണ്. യമുനയിലെ തെളിനീരും വായുവിലെ ശുദ്ധിയും തിരികെ വന്നാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ പ്രണയവിസ്മയം അതേ തിളക്കത്തോടെ കാണാൻ കഴിയും. അതുകൊണ്ട് സ്മാരകങ്ങളെ സ്നേഹിക്കുന്നതിനൊപ്പം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും കാത്തുസൂക്ഷിക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
5: പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാഴ്ചയിലും രുചിയിലും വിസ്മയം തീർക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ രുചികളുടെ സുൽത്താൻ. നാവിൽ കൊതിയൂർന്ന രുചിവിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ഫുഡ് ഹണ്ടർ സാബു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ റെഡ് കാർപ്പറ്റിൽ RG സുൽത്താനോടൊപ്പം.

താജ്മഹലിന് മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടം വെറുതെ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതിനെ ചാർബാഗ് എന്നാണ് വിളിക്കുന്നത്. ചാർ എന്നാൽ നാല്, ബാഗ് എന്നാൽ തോട്ടം. ഈ തോട്ടത്തെ നാലായി വിഭജിച്ചിരിക്കുന്നു. ഇത് ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള സ്വർഗത്തിലെ തോട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പൂന്തോട്ടത്തിന്റെ നടുവിലുള്ള വെള്ളക്കെട്ടിൽ താജ്മഹലിന്റെ പൂർണ്ണ രൂപം പ്രതിഫലിക്കുന്നത് കാണാം. ഏത് കോണിൽ നിന്ന് നോക്കിയാലും ആ പ്രതിബിംബം കൃത്യമായിരിക്കും. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ പ്രിയതമ മുംതാസിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രതീകമായിട്ട് പണി കഴിപ്പിച്ച ലോകാത്ഭുതം താജ്മഹലിലൂടെയാണ് സഞ്ചാരി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ, ഇതിനെക്കുറിച്ച് കവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് കാലത്തിന്റെ കവിളി വീണ ഒരു കണ്ണുനീർ തുള്ളി എന്നാണ്. പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ താജ്മഹൽ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ആഗ്രയിലേക്ക് എത്തുന്നത്. ഏകദേശം 22,000 തൊഴിലാളികൾ 20-ലധികം വർഷം എടുത്തിട്ടാണ് ഈ ഒരു മനോഹരമായ ശില്പം കംപ്ലീറ്റ് ആക്കിയത്. വെറുമൊരു കെട്ടിടം എന്നതിലുപരി ഓരോ മാർബിൾ കല്ലുകളിലും പ്രണയത്തിന്റെ ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ഈ വെണ്ണക്കൽ വിസ്മയം കാണാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നേരിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. പ്രണയവും കലയുമൊക്കെ ഒത്തുചേരുന്ന ആഗ്രയിലെ താജ്മഹൽ ഇന്നും ലോകത്തിന് വലിയൊരു വിസ്മയമായി നിലകൊള്ളുന്ന ഒന്നാണ്. മുഗൾ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിലാണ് താജ്മഹൽ ജനിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു മുംതാസ് മഹൽ. എന്നാൽ തങ്ങളുടെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടയിൽ 1631 മുംതാസ് മരണമടഞ്ഞു. ഈ വിയോഗം ചക്രവർത്തിയെ ആകെ തളർത്തിക്കളഞ്ഞു. തന്റെ പ്രിയതമയോടുള്ള പ്രണയം മരണശേഷവും ലോകമോർക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് താജ്മഹൽ എന്ന വെണ്ണക്കൽ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഉസ്താദ് അഹമ്മദ് ലാഹോരി എന്ന പ്രശസ്തനായ വാസ്തുശില്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മഹാവിസ്മയം രൂപകൽപ്പന ചെയ്തത്. താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വെളുത്ത മാർബിളുകളാണ്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നാണ് ഈ മികച്ച ഇനം വെണ്ണക്കല്ലുകൾ ആഗ്രയിൽ എത്തിച്ചത്. വെറുമൊരു വെളുത്ത കെട്ടിടമല്ല ഇത് കേട്ടോ. ദിവസത്തിന്റെ വിവിധ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ വ്യതിയാനം അനുസരിച്ച് താജ്മഹലിന്റെ നിറം മാറുന്നതായിട്ട് നമുക്ക് കാണാം. പുലർച്ചെ നേരിയ പിങ്ക് നിറത്തിലും ഉച്ചയ്ക്ക് തിളങ്ങുന്ന വെള്ള നിറത്തിലും ചന്ദ്രപ്രകാശത്തിൽ സ്വർണ്ണ നീല നിറത്തിലും താജ്മഹൽ ദൃശ്യമാകും. എന്നാൽ ഈ മാർബിളുകളിൽ പതിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള കല്ലുകളാണ് യഥാർത്ഥ വിസ്മയം. പിയത്ര ദുര എന്ന് വിളിക്കുന്ന പ്രത്യേക ഇറ്റാലിയൻ കലാരൂപമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മാർബിളിൽ മനോഹരമായ പൂക്കളുടെയും ഇലകളുടെയും രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി അതിലേക്ക് അമൂല്യമായ രത്നങ്ങളും കല്ലുകളും മുറിച്ച് കൃത്യമായിട്ട് പതിപ്പിച്ചിരിക്കുന്ന രീതിയാണിത്. ഏതാണ്ട് 28 തരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് താജ്മഹൽ അലങ്കരിക്കാനായിട്ട് എത്തിച്ചത്. ചൈനയിൽ നിന്നുള്ള ജെഡ് ക്രിസ്റ്റൽ കല്ലുകൾ, ടിബറ്റിൽ നിന്നുള്ള നീലകലർന്ന ടർക്കോയിസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തിളങ്ങുന്ന നീലക്കല്ലായ ലാപ്പിസ് ലാസുലി, ശ്രീലങ്കയിൽ നിന്നുള്ള രത്നങ്ങൾ, അറേബ്യയിൽ നിന്നുള്ള പവിഴങ്ങൾ, ഈ കല്ലുകൾ വെളിച്ചം തട്ടുമ്പോൾ തിളങ്ങുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കെട്ടിടം പണിയാൻ ഒരു രാജ്യം മുഴുവൻ കൈകോർത്തതിന്റെയും പ്രണയത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ചക്രവർത്തിയുടെയും കഥയാണ് ഓരോ താജ്മഹൽ സന്ദർശനവും നമുക്ക് സമ്മാനിക്കുന്നത്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള വാസ്തുവിദ്യാ രഹസ്യങ്ങൾ കൂടി കേട്ടാലോ? അതിലൊന്നാണ് താജ്മഹലിന്റെ നാല് കോണുകളിലുമുള്ള ഗോപുരങ്ങൾ അഥവാ മിനാരങ്ങൾ. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഈ നാല് ഗോപുരങ്ങളും നേരെ കുത്തനെയല്ല നിൽക്കുന്നത്, മറിച്ച് നേരിയ തോതിൽ പുറത്തേക്ക് ചരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ വലിയൊരു സുരക്ഷാ കാരണം കൂടിയുണ്ട് കേട്ടോ. ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ പോലും ഈ ഗോപുരങ്ങൾ പ്രധാന മക്ബറയുടെ മുകളിലേക്ക് വീഴാതെ പുറത്തേക്ക് മാത്രമേ വീഴുകയുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മുഗൾ ശില്പികൾ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ ഈ വിദ്യ ഉപയോഗിച്ചു എന്നത് എത്ര വിസ്മയകരമാണല്ലേ. മറ്റൊരു രഹസ്യം ഇതിന്റെ അടിത്തറയാണ് കേട്ടോ. യമുന നദിക്കരയിലെ ഈ ഭീമാകാരമായ കെട്ടിടം താങ്ങി നിർത്തുന്നത് എബണി എന്ന് വിളിക്കുന്ന പ്രത്യേകതരം തടി കൊണ്ടുള്ള തൂണുകളിലാണ്. സാധാരണയായിട്ട് തടികൾ വെള്ളം തട്ടിയാൽ ജീർണിച്ചു പോകാനാണല്ലോ പതിവ്. എന്നാൽ ഈ പ്രത്യേക തടിക്ക് ദൃഢത കൂട്ടാനായിട്ട് എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. യമുന നദിയിലെ വെള്ളത്തിൽ നിന്നുള്ള ഈർപ്പമാണ് നൂറ്റാണ്ടുകളായിട്ട് താജ്മഹലിന്റെ അടിത്തറയെ ശക്തമായി നിലനിർത്തുന്നത്. താജ്മഹലിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മാജിക് അതിന്റെ കൃത്യതയാർന്ന സിമെട്രിയാണ്. കെട്ടിടത്തിന്റെ ഇടതുഭാഗവും വലതുഭാഗവും ഒരുപോലെ കൃത്യമായിട്ട് അളന്നു കുറിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നിലെ വലിയ കുളത്തിൽ പ്രതിഫലിക്കുന്ന താജ്മഹലിന്റെ ദൃശ്യം പോലും ഈ ഒരു സിമെട്രിയുടെ ഭംഗി കൂട്ടുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള സിമെട്രിയെ തെറ്റിക്കുന്ന മറ്റൊരു കാര്യം ഉള്ളിലെ കല്ലറകളാണ്. നിയമപ്രകാരം പുരുഷന്റെ കല്ലറ സ്ത്രീയുടെ കല്ലറയേക്കാൾ വലുതായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഷാജഹാന്റെ കല്ലറ മുംതാസിന്റെ കല്ലറയേക്കാൾ അല്പം വലുതായി മധ്യഭാഗത്ത് നിന്ന് മാറി സ്ഥാപിച്ചിരിക്കുന്നു. താജ്മഹലിലെ അസിമെട്രി ഇതുതന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ മറ്റ് പല സ്മാരകങ്ങളും രാത്രിയിൽ കൃത്രിമ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. എന്നാൽ താജ്മഹലിൽ രാത്രി വലിയ ലൈറ്റുകൾ ഉപയോഗിക്കാറില്ല. അതിന് കാരണം ആ വെളിച്ചം ആകർഷിച്ചെത്തുന്ന പ്രാണികൾ മാൽപിളുകൾ വൃത്തികേടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണചന്ദ്രന്റെ സ്വാഭാവിക വെളിച്ചത്തിൽ മാത്രമാണ് താജ്മഹൽ രാത്രിയിൽ സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
1: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജകമണ്ഡലത്തിലെ ചേന്നമംഗലം ചിറ്റാറ്റുകര ഗ്രാമം

0: ഗ്രാമപഞ്ചായത്തുകളിൽ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർകട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ 3 തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17th മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല 2nd സ്ഥാനവും 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്കുവഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Your voice, I am singing song. Soup song.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Hey, hello, very good evening and welcome to a brand new episode of Red Carpet with me, RJ Sultana. നല്ല ചൂട് പൊറോട്ടയും ബീഫും ആയാലും അതല്ലെങ്കിൽ കിട്ടിലും നാടൻ വിഭവങ്ങളായാലും നമ്മൾ മലയാളികൾക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല പുതിയ രുചികൾ തേടി യാത്ര ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രുചികൾ തേടിയുള്ള യാത്രകളിലൂടെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരാണ് ഫുഡ് ബ്ലോഗേഴ്സ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഒരാൾ നമുക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളുണ്ട്. യെസ്, മറ്റാരുമല്ല പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബുവാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടാ, വെൽക്കം ടു ദി ഷോ.
2: ഓക്കേ,
1: നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം,
1: നല്ല വിശേഷം. സുഖമായിട്ട് പോവാണല്ലേ?
2: ഓ, നല്ല ഫുഡൊക്കെ കഴിച്ചടിച്ചു.
1: അതെ, ഫുഡി ആണോ? ശരിക്കും ഒന്ന് ചോദിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു.
2: എന്റെ ചോദ്യമാണ്, അതല്ലാണ്ട് പരിപാടി ഇരിക്കോ?
1: പിന്നെ അല്ല,
2: ആക്രാന്ത കാരണം തുടങ്ങിയ പരിപാടിയാണത്.
1: ഛേ, ഓക്കെ. അപ്പോൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഈ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈം കിട്ടാറുണ്ടോ?
2: സത്യം പറഞ്ഞാൽ ഞാനൊരു 4 മാസം മുൻപ് വരെ ഒട്ടും കാര്യമായിട്ട് എന്റെ ഹെൽത്ത് നോക്കിയിരുന്നില്ല. ഹെൽത്ത് നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എനിക്ക് ഷുഗറിനോട് അത്ര ക്രേസ് ഇല്ല. അപ്പൊ ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും ജ്യൂസ് ഒക്കെ വിത്തൗട്ട് ഷുഗർ കുടിക്കുക. അതിന്റെ റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട്, ഹെൽത്ത് നോക്കിയിട്ടല്ല, റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ കുടിച്ചിട്ടാണ് ശീലിച്ചിട്ട്. 10 വർഷങ്ങളായിട്ട് അങ്ങനെയാണ് എന്റെ ലൈഫ് സ്റ്റൈല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ കാലറി പോയില്ല, പക്ഷെ ജങ്ക് ഫുഡ് ഭയങ്കരമായിരുന്നു. ഒന്നും നോക്കാണ്ടാണ് പിന്നെ ഇങ്ങനെ തോന്നി. 10-15 വയസ്സൊക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വാളും എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് തുടങ്ങിയപ്പോ ഞാൻ ചെറുതായിട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങി.
1: കുറച്ചൊരു
2: ഹെൽത്തി ഈറ്റിംഗിലോട്ട് പയ്യൊന്ന് മാറി. ഹെൽത്തി ഈറ്റിംഗിലോട്ട് എന്ന് പറയാൻ, നമ്മുടെ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ, ഫാഷനും പ്രൊഫഷനും ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല.
1: അപ്പൊ
2: ട്രൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറച്ചു, അനാവശ്യമായിട്ട് കഴിച്ചു. നമ്മൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഉള്ള അങ്ങനത്തെ ഫുഡ് കഴിക്കൽ ഭയങ്കരമായിട്ട് നിർത്തി. പിന്നെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇപ്പൊ 2 ഓപ്ഷൻ വരുമ്പോ, ഓക്കെ ഇപ്പൊ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓക്കെ, ഗ്രിൽ ചിക്കൻ ഇസ് മോർ ഹെൽത്തി, അപ്പൊ ഐ വിൽ ഗോ ഫോർ ഗ്രിൽ ചിക്കൻ. അങ്ങനെ നമ്മൾ 2 എണ്ണം വരുമ്പോ അതിൽ ബെറ്റർ ഏതാണോ നോക്കിയിട്ട് കഴിക്കേണ്ട രീതിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ.
1: ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടൊക്കെ പോകുന്നു എന്ന്
2: സത്യം. ഞാനൊരു കഴിഞ്ഞൊരു 2-3 മാസത്തിന് ഇടയ്ക്ക് ഒരു 7 കിലോ 8 കിലോ കുറച്ചു. പക്ഷെ ഓവർവെയിറ്റ് അല്ല, വയറായിരുന്നു കൂടുതൽ. അപ്പൊ അതങ്ങ് പലരും പറഞ്ഞു വയറ് കൊടുക്കൽ എളുപ്പമല്ല എന്ന. പിന്നെ ഒരു ചലഞ്ച് ആയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പൊ ചെറുതായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ വർക്ക്ഔട്ട് എല്ലാം ഇത്തവണ തോണം കൊണ്ടുപോയി. ഓണത്തിന് നടന്ന് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് സദ്യ കഴിക്കാൻ പോയായിരുന്നു. നടന്ന് സദ്യ കഴിക്കലോ ഓണം പറയണ്ടല്ലോ. ഓണത്തിന് പോയാൽ നമുക്കൊരു പായസം, ഒരു വയസ്സല്ല, തിരുവനന്തപുരത്ത് പോയപ്പോ 3 വയസ്സായിരുന്നു. അവിടെ അറിയാലോ, ബോളി, പാൽപ്പായസം, പരിപ്പ് വ്രതം, ഇതെല്ലാം കൂടെ കഴിച്ച് കഴിച്ച് കഴിച്ച് ഒന്നുകൂടെ ഇച്ചിരി വർക്ക്ഔട്ട് ഒന്ന് വിട്ടുപോയി. ലാസ്റ്റ് 1 മന്ത് ആയിട്ട് വർക്ക്ഔട്ട് ഇല്ല. ഉടനെ നെക്സ്റ്റ് വീക്ക് മുതൽ പോയി തുടങ്ങണം.
0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: ആശ്രയ FM 90
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: കോപം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: Right, carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കാർപ്പറ്റിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. യെസ് പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു ആണ്. ഒരു ഫുഡി എന്ന നിലയിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എല്ലാവരും ഈ സദ്യപ്രേമിയാണ്. എന്നാല് ചേട്ടൻ പല നാട്ടിലെയും സദ്യയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സദ്യ എവിടുത്തെ സദ്യയാണ്?
2: അതിൽ ഒരു സംശയം വേണ്ട. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവനന്തപുരം സദ്യ.
1: നിങ്ങൾ തിരുവനന്തപുരംകാരനാണോ?
2: അല്ല, ഞാൻ മലബാറുകാരനാണ്. ഞാൻ പാലക്കാടുകാരനാണ്. എപ്പോഴും കോമ്പറ്റീഷൻ വരുന്നത് ആളുകൾ സദ്യ എന്തേലും ഡിഫറൻസ് ചെയ്തു. ഞാൻ പാലക്കാട് പറയുമ്പോൾ നമ്മുടെ വള്ളൂരാരൻ സദ്യയാണ്. എന്തേലും ഡിഫറൻസ് ആണ്. ഈവൻ നമ്മുടെ സാമ്പാറിൽ തേങ്ങ അരച്ചിട്ടാണ് വള്ളൂരാരൻ സാമ്പാർ ഉണ്ടാക്കുക. ഐ മീൻ പാലക്കാട് സൈഡിലും മലബാർ സൈഡിലൊക്കെ സാമ്പാർ തേങ്ങ അരച്ചിട്ട് വെക്കാം. തിരുവനന്തപുരത്ത് തേങ്ങ അരക്കാണ്ട് അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങള് ഇത് വെച്ചിട്ടാ, നമ്മള് തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. തിരുവനന്തപുരത്താണെങ്കിൽ അവര് പുളിവെള്ളം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കലി ഒരുപാട് മാറ്റമുണ്ട്. എന്നിരുന്നാൽ പോലും തിരുവനന്തപുരം സദ്യ എന്ന് പറഞ്ഞാല് ദ ബെസ്റ്റ്. അവരുടെ അവിയലായിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, പായസം ആയിക്കോട്ടെ, അതൊരു ഓർഡർ തന്നെയുണ്ട്. നമ്മൾ തിരുവനന്തപുരം സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടോ?
1: തിരുവനന്തപുരം സദ്യ ഇതുവരെ കഴിക്കാൻ അവസരം കിട്ടിയിട്ടില്ല.
2: റെസ്റ്റോറന്റിലല്ല, ഒരു കല്യാണത്തിനോ ഫംഗ്ഷനോ പോണം. നമ്മളൊരു 100 മീറ്റർ ഓട്ടത്തിന് നിൽക്കുന്ന അത്രയും അലേർട്ട് ആവണം. നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വിളമ്പും. ആദ്യം തന്നെ ചോറ് വിളമ്പും, കറികളൊക്കെ വിളമ്പിന് ശേഷം ചോറ് വിളമ്പും. ചോറ് വിളമ്പി കഴിഞ്ഞാല് അതേ അടുത്ത ആള് വരുന്നു, വിളമ്പി ഉടനെ പുറകില് വല്ല റാലിക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അടുത്ത ആള് ഒരു റിലേ ആണ് ശരിക്കും പറഞ്ഞ റിലേ, അങ്ങനെ
1: പറയാം.
2: ആ അതെ അതെ, അടുത്ത ആള് പരിപ്പൊഴിച്ചു, പരിപ്പൊഴി അടുത്താള് നെയ്യ് ഒഴിച്ചു. നമ്മളിത് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഉണ്ടാവും അടുത്ത ആള് സാമ്പാർ കൊണ്ട് ഓടി വരുന്നു. ആ സാമ്പാർ കൊണ്ട് വരും. പിന്നെ നമ്മള് ഇത് കഴിച്ച് തീർന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഉണ്ടാവും അവര് അടുത്തത് പായസം വരാം. അടുത്തത് പായസം വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു പായസം കഴിച്ചു. നമ്മളിങ്ങനെ പായസം വന്നു. അപ്പൊ നമ്മള് പ്രഥമം വന്നു, നമ്മളിങ്ങനെ ഒരു പഴമൊക്കെ എടുത്ത് അതിങ്ങനെ മിക്സ് ചെയ്ത് ഞെരടി ഇങ്ങനെ ആസ്വദിച്ച് കൊഴുപ്പിങ്ങനെ അടുത്ത ആളൊന്ന് ബോളിട്ട് വരും. ബോളിടുമ്പോ അടുത്ത ആളൊന്ന് എന്റെ മുകളിൽ കൂടെ പാൽപ്പായസം ഒഴിച്ചു തരും. പ്രഥമൻ ഒഴിച്ചു തരും, പാലുള്ള പ്രഥമൻ ഒഴിച്ചു തരും. ഇത് കഴിക്കുമ്പോഴേക്കും അടുത്ത പായസം വരും. മിനിമം 3 പായസം ഉണ്ടാവും. നമ്മൾ ഇനി ഇത് കഴിച്ച് തീരുന്നതിന് മുമ്പ് അടുത്ത ആള് വീണ്ടും ചോറ് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് രസം വേണോ മോര് വേണോ? അപ്പൊ രസം തരും, മോര് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും അലേർട്ട് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള സമയമോ സംസാരിച്ചിരിക്കാനുള്ള സമയം ഒന്നും ഉണ്ടാവില്ല. ചട്ട പൊട്ടയെന്ന് പറഞ്ഞ് തീർക്കണം.
1: ആക്ച്വലി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് ആയിരുന്നു. ഇപ്പൊ എന്തായാലും മിസ് സദ്യയെ പറ്റി പറഞ്ഞോണ്ട് മിക്കവാറും എന്റെ ഡയറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ പോയി ഒരു മീൽസ് കഴിക്കേണ്ടി വരും.
2: അതെനിക്ക് പൊതുവെ എനിക്കെതിരുള്ള ആരോപണമാണ് ഇത്. പൊതുവെ എനിക്കെതിരുള്ള ആരോപണമാണ്.
1: കാരണം നമ്മൾ നോർമലി റെസിപ്പി പറഞ്ഞൊക്കെ ഒരാൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡിന്റെ റിവ്യൂസ് ഒക്കെ നോർമൽ അത് അടിപൊളി ഫുഡാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പോയി ഡയറ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും.
2: എല്ലാരും പറയണ്ടോ ഒരുപാട് പേരുടെ ഡയറ്റ് പൊട്ടിക്കുന്ന ആളുകൾ എന്നെ ഈ ആളുകളുണ്ടല്ലോ. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നോമ്പ് വരുന്ന സമയത്തൊക്കെ എന്നെ അൺഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് പറയും മെസ്സേജ് അയക്കും, ചേട്ടാ തൽക്കാലത്തിൽ ഒന്ന് അൺഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഡയറ്റിലാണ്, എന്നെ സെറ്റ് അന്വേഷിച്ചതാക്കി, എനിക്ക് ശരിയാവില്ല കേട്ടോ എന്ന് പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, കൊതിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഫ്രണ്ട്സിന്റെ ഇങ്ങനെ ഡയറ്റ് ഹെൽത്തി ലിവിങ് അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന പറയുമോ, ഞാൻ അതിലോട്ട് ഇങ്ങനെ ഫുഡ് വീഡിയോസ് അയച്ചു കൊടുക്കും ഞാൻ കഴിക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഇച്ചിരി കൺട്രോൾ ഉണ്ട്. ഇവർക്ക് ഇത് കാണുമ്പോൾ പറയും ഇതേ ഇത് പുറത്താക്കൂടാ, നീ നമ്മുടെ ഒക്കെ കൺട്രോൾ കളയാൻ പറയുന്നത് ഒരു മനസുഖം അത്രയുള്ളൂ.
1: അതെ അതെ അതെ, ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, അതായത് വിത്തോട്ട് ചായ ഒക്കെ കുടിക്കുള്ളൂ, പക്ഷെ എന്ത് ചെയ്യാനാ കൂടെ ഒരു ജിലേബിയോ ലഡുവോ വല്ലതും കാണും. ആ ഒരു കാറ്റഗറി ആണോ അതോ ശരിക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണോ?
2: എനിക്ക് ഷുഗറിനോട് ക്രേവിങ്സ് ഒട്ടും ഇല്ലാത്ത ആളാ.
1: എന്റെ
2: കൂടെ ഉള്ള ആള് ഒരു കേക്ക് വന്നാൽ പോലും ഞാൻ വേണ്ട എന്ന് പറയും, അല്ലെങ്കിൽ അവർ പിടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. എനിക്ക് സംതിങ് ന്യൂ, സംതിങ് ഇൻട്രസ്റ്റിംഗ്, പുതിയത് പറഞ്ഞാൽ ട്രൈ ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ മധുരം കഴിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ ഷുഗർ അടിച്ച് കയറ്റുന്ന ഒരു ആഗ്രഹത്തിന് ഒരു മധുരം ഇട്ടിട്ട് ഒരു ചായ കുടിക്കുക, ചായ എനിക്ക് മധുരം ഇട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ കഴിയില്ല, അത് വേറെ റിയാലിറ്റി. അല്ലാതെ എനിക്ക് വെറുതെ കഴിയുമ്പോൾ ഒരു ലഡു കഴിക്കുക, ഒരു ജിലേബി കഴിക്കുക, ഒരു കേക്ക് കഴിക്കുക, അങ്ങനത്തെ ഒരു ശീലമേ ഇല്ല. ഒരു പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യാം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത്, അല്ലാണ്ട് ക്രേവിംഗ് ഷുഗർ എനിക്കില്ല.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം ഡോട്ട് പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
1: ഒട്ടാരക്കരോട്

0: കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെയും ഇവിടെ നിർത്തി പൊരിക്കും.
1: അയ്യോ അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. അപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമുക്ക് ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു ആണ്. ഒരു മലബാറുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലെ ചേട്ടനായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ പല ജില്ലകളിലെയും പല വെറൈറ്റി ഡിഷുകളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുന്നത്? ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും റിസർച്ച് ബുക്കോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ കയ്യില്?
2: അല്ല, നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി റിസർച്ച് എന്നുള്ള പോലെ വേണമായിരുന്നു. 2016 സ്റ്റാർട്ട് ചെയ്തു, ആൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയി. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ 10 ഇയേഴ്സ് ആവും.

0: അപ്പോ ഇതില് കാര്യം വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും നമുക്ക് ഹോട്ട്സ്പോട്ടുകൾ എന്താണ് നമ്മുടെ ഗൂഗിളിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല. ഇന്നത്തെ പോലത്തെ ഒരു സൗകര്യമില്ല, ആർക്കും അറിയില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, യൂട്യൂബ് ഒന്നും ഇല്ല എന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമ്മളൊരു നാട്ടിൽ പോകുമ്പോ ആ നാട്ടിലുള്ള ലോക്കൽ ആളുകളോട് ചോദിക്കും ഏറ്റവും നല്ല എന്താറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ അന്ന് നാടൻ ഫുഡ് സ്പോട്ടുകളാണല്ലോ എക്സ്പ്ലോർ ചെയ്യുന്നത് നാടി പോകുമ്പോൾ. അപ്പൊ അവിടുത്തെ ഓട്ടോക്കാരോട് ചോദിക്കും, നിങ്ങൾ എവിടുന്ന ചേട്ടൻ, എവിടുന്നാണ് ചോറ് കഴിക്കാറ്, ചേട്ടൻ എവിടുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്, ചേട്ടൻ എവിടുന്ന പൊറോട്ട ബീഫ് കഴിക്കുന്ന ചോദിച്ചാൽ ഒരു നാല് പേരോട് ചോദിച്ചാൽ നമുക്ക് ഒരു മൂന്ന് സ്പോട്ട് രണ്ട് സ്പോട്ട് എന്തായാലും കിട്ടും. അപ്പൊ ഇവര് റെഗുലർ ആയിട്ട് സാധാരണക്കാർ പോകുന്ന ഓട്ടോക്കാർ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരാ, അവർക്കെല്ലാം നാട്ടിലത്തെ എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്ന രണ്ടാളുകളാണ് ഓട്ടോക്കാരും ബാബു ഷോപ്പിലുള്ള ആളും. ഇവർക്ക് എല്ലാവരും അവരെടുത്ത് അവരെ തേടി അങ്ങോട്ട് ചെല്ലും, എന്നാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ഓട്ടോയിലെ ഒരാളൊരു യാത്ര കയറി കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഓട്ടോ ഇരിക്കും, ബാബു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ ഇരിക്കും. അപ്പൊ എല്ലാ നാട്ടിലത്തെ കഥകളും വിശേഷങ്ങളൊക്കെ പറയും. അപ്പൊ ഇങ്ങനത്തെവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നല്ല ഫുഡ് സ്പോട്ടുകൾ കിട്ടും. അപ്പൊ ഞാൻ നേരത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യാം അങ്ങനെയുള്ള ആളുകളാണ്, ലോക്കൽസിനോട് ചോദിക്കും. കാരണം അവര് പുറത്തായതുകൊണ്ട് ഇഷ്ടംപോലെ പുറത്തുനിന്ന് ഫുഡും കഴിക്കും, പുറത്തുള്ള വിശേഷങ്ങൾ അറിയുകയും ചെയ്യും. പിന്നെ അവർക്കാവുമ്പോൾ ഓട്ടങ്ങൾ പോകും, ഇന്ന സ്ഥലത്തോട്ട് പോവാ ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകൾ വിളിക്കുമ്പോഴും അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടുത്തെ തിരക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അവരെ നമ്മൾ അവിടെയുള്ള ലോക്കലി നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ വേറെ ആളുകളുടെ റീൽസ് കാണും. കാരണം ഇപ്പൊ ഹൈപ്പർ ലോക്കലൈസ്ഡ് വ്ളോഗേഴ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും നമുക്ക് വ്ളോഗിംഗ് എന്നുള്ള വാക്കറിയില്ല, ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും കോണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വിരലുണ്ടാവുന്ന ആളുകൾ പോലും ഇല്ല, പോലും വേണ്ട, അത്ര ആളുകളെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പഞ്ചായത്തില് നൂറ് പേരിൽ അധികം ഉണ്ടാവും.
1: റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു മുകളിൽ നിന്ന് ആരെങ്കിലും ആകാശത്തും താഴേക്ക് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്ററിന്റെ തലയിലായിരിക്കും പോയി വീഴുന്നതൊക്കെ.
0: അല്ല അല്ല അല്ല അല്ല, അതിലൊരു ഒരു സംശയം സത്യമാണ്. കാരണം കേരളം കോവിഡ് കൂടെ കഴിഞ്ഞപ്പോ ഫുഡ് ബ്ലോഗേഴ്സിന്റെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യത്തിൽ 100% സാക്ഷരത നേടി
1: ഉറപ്പായിട്ടും.
0: അങ്ങനെ എല്ലാ വീട്ടിലും ഒരു ഫുഡ് ബ്ലോഗറും ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ഉണ്ട് എന്നുള്ള പോലെ ആയി.
1: തീർച്ചയായിട്ടും
0: എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ ആളുകളായി എന്നുള്ളതാണ് സത്യം.
1: അതെ അതെ, ഉറപ്പായിട്ടും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Red carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on red carpet with me, RJ Sultana. അപ്പൊ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കാർപ്പറ്റിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. യെസ് പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു ആണ്. ഈ സാബു എന്ന സാധാരണക്കാരൻ ഫുഡ് ഹണ്ടർ സാബു ആയി മാറിയ ആ ഒരു ജേണിയെ പറ്റി ഒന്ന് പറയാമോ?
2: ഇത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഭയങ്കര ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം, കാരണം വീട്ടിൽ തന്നെ നല്ല ഭക്ഷണം. നമ്മൾ പണ്ട് മുതലേ വീട്ടില് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, കാരണം എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഫുഡിയാണ്. വീട്ടിലെന്തായാലും ഡെയിലി നമുക്ക് നോൺ വെജ് വേണം. അതുപോലെ തന്നെ നമുക്ക് പാലക്കാടാണ്, നമുക്ക് കൃഷികള് പിന്നെ പശുക്കള് ഇങ്ങനത്തെ പരിപാടികളൊക്കെ, നമുക്ക് ഇങ്ങനെ നെൽകൃഷി എല്ലാം ഉണ്ടായിരുന്നു, കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെപ്പോഴും നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ആയിട്ടൊക്കെ ആളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും അതുപോലെ നമുക്ക്, അപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബിസിനസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ടാണ് വരിക, നമ്മൾ തറവാട്ടിലോട്ടാണ് വരിക. അപ്പൊ വീട്ടിലെന്തായാലും ഒരു 10 ആളെങ്കിലും വീട്ടിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുണ്ടാവും ഡെയിലി. ഞാൻ ജനിക്കുന്ന തൊട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ആളുകളുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ വേറെ ആളുകളുണ്ട്. പിന്നെ ഗ്രാൻഡ് മദർ കുക്ക് ചെയ്യും, എന്റെ ഉമ്മ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ആ സമയത്ത് കൂട്ടുകുടുംബമായിരുന്നു, അപ്പൊ ഉമ്മ എന്നോ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ വൈഫ് ഇവരെല്ലാവരും കുക്ക് ചെയ്യും. അപ്പൊ വീട്ടിൽ നിന്ന് നല്ല ഫുഡ്, നമ്മള് എന്റെ വീട്ടിൽ നിന്നായിരിക്കും ഞാൻ ആദ്യത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവുക, എന്റെ വീട്ടിൽ നിന്നായിരിക്കും ഞാൻ ആദ്യത്തെ പൊറോട്ട കഴിച്ചിട്ടുണ്ടാവുക, ആദ്യത്തെ സമൂസ കഴിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും ഇതൊന്നും ഉണ്ടാക്കാതെ വീടുകളുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ആദ്യം കഴിച്ചിട്ടില്ല, കാരണം ഗ്രാൻഡ് ഫാദറിന് പുറത്ത് UAE ഹോട്ടൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും നമുക്ക് ഇൻഗ്രീഡിയൻസിന് പ്രശ്നമില്ല. ഈ എല്ലാ വീട്ടില് നമ്മൾ എല്ലാം കുക്ക് ചെയ്യുന്നത് വീട്ടില്, എന്ത് നോൺ വെജ് ഉണ്ടാവും. അപ്പൊ നല്ല ഫുഡ് കഴിച്ചിട്ടാണ് എന്തോ ഭാഗ്യം, നമ്മൾ ജനിച്ച ഭാഗ്യം എന്ന് പറയുള്ളു. നല്ല നമുക്ക് പലരും പട്ടിയുടെ കഥ പറയുമ്പോ നമുക്ക് നമ്മള് ഭാഗ്യം എന്ന് പറയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് ഭയങ്കര നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് അത്രയും സ്പെസിഫിക് ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന പരിപാടിയല്ല, ലാവിഷ് ആയിട്ട് ഫുഡ് എന്ന് പറയാം, അത്രയും ലാവിഷ് ആയിട്ട്. അത് ഇവനിങ് ടീയുടെ കൂടെ സ്നാക്സ് പോലും വേണം, കാരണം ഈ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോ അവർക്ക് സ്നാക്സ് വേണം. അങ്ങനെ കഴിച്ചിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ രുചി എന്ന് പറയുന്നതും ഫുഡ് എന്ന് പറയുന്നതും ഭയങ്കര നന്നായ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ നമ്മൾ ഹോസ്റ്റൽ ലൈഫിലോട്ടൊക്കെ പോയപ്പോ, പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് ഹോസ്റ്റൽ ഫുഡ് ആണല്ലോ, നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, വൈകിട്ട് ഒരു 1 hour പുറത്തു പോകാൻ പറ്റും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ പരതി നടക്കാൻ തുടങ്ങി. അപ്പൊ ഗ്രാൻഡ് ഫാദർ പുറത്താണ്, അപ്പൊ ഗ്രാൻഡ് മദർ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് എപ്പോ വരുമ്പോൾ നല്ല പോക്കറ്റ് മണി തരും, ഇതൊക്കെ ഫുഡ് കഴിക്കാനേ കളയുള്ളൂ. അങ്ങനെ ഡെയിലി പുറത്തുനിന്ന് അന്നേ ശീലമാണ്, പുറത്തിറങ്ങി ഓരോ കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടുപിടിക്കും. അങ്ങനെയാണ് പുതിയ പുതിയ ഫുഡുകളൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെയാണ് എന്ത് നമ്മള് എറണാകുളത്തോട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഫുഡിനോട് എക്സ്പോഷർ കിട്ടുന്നതും കഴിയുന്നതും എല്ലാം. പിന്നെ നമ്മള് ഫുഡിന്റെ കോണ്ടന്റിലോട്ട് എത്തുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഫുഡിനോടുള്ള എന്റെ താല്പര്യം എന്റെ ഫ്രണ്ട്സിന് അറിയാം. അപ്പൊ നമ്മള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2014 ആ ടൈമിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് വേറെ, ഞാൻ നാടുന്ന് മാറി ഒരു 20 kilometer മാറി വേറെ കുറച്ചുകൂടി ഒരു സിറ്റി പോലത്തെ സ്ഥലത്ത് പെരുന്നമണ്ണ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഓഫീസ് അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ അവര് ഇൻസ്റ്റാഗ്രാം ഒക്കെ എനിക്ക് കാണിച്ചു തരുന്നു, അതിൽ ഫുഡ് വീഡിയോസ് ഒക്കെ കാണിച്ചു തരും. അത് കണ്ടപ്പോ അവരാ പറഞ്ഞത്, നിനക്ക് ഇതുപോലെ തുടങ്ങിക്കൂടെ എന്നുള്ളത്. ആ ഒരു ഐഡിയ എന്നാണ് സത്യം പറഞ്ഞാൽ, ഫുഡ് വീഡിയോസ് അന്ന് ഫുഡ് ഫോട്ടോസ് ആണ്, അത് കാണാൻ വേണ്ടി തുടങ്ങിയ സാധനം പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ പയ്യെ പോയി. ഞാനൊരു ആക്സിഡന്റിൽ എത്തിയതാ, ഒരിക്കലും ഒരു ഫുഡ് ബ്ലോഗർ ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് റീച്ച് കിട്ടും 10 hour അറിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് 10 paisa ഉണ്ടാക്കാൻ പറ്റുന്നോ ഇങ്ങനൊന്നും മനസ്സിലാക്കി തുടങ്ങിയതല്ല, ഒരു ആക്സിഡന്റൽ ബ്ലോഗർ ആണ്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സന്തദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലിദോഷ, തഴുതുദോഷ, മുളകുദോഷ, കരക്ദോഷ, ബീറ്റ്ദോഷ, കെമജോഷ, കർമ്മദോഷ, ഗോമയദോഷ, കൂട്ടദോഷ, തമ്മിൽമുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർ ദോഷ, ഓൺലൈൻ ദോഷ, റോക്കറ്റ് ദോഷ, പച്ചരി ദോഷ, ഗോതമ്പ് ദോഷ, തക്കാളി ദോഷ, റബ്ബർ ദോഷ, പുതിന ദോഷ, ഉപ്പ് പുള്ളി, ജീര ദോഷ,
4: ഒരെണ്ണം എല്ലാ പാട്ട് കേൾക്കാൻ കൊടുക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു ആണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അടുത്ത മാസം ആകുമ്പോൾ ഏകദേശം 10 വർഷം ആവുകയാണ് ഈ ഒരു ഫീൽഡിലേട്ട് ഇറങ്ങി തിരിച്ചിട്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ചേട്ടൻ ഒരുപാട് കടകളിലെ ഫുഡൊക്കെ നമ്മുടെ ഓഡിയൻസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിലെ ഭക്ഷണം മോശമായാൽ അത് അവരുടെ ബിസിനസിനെ ബാധിക്കാത്ത രീതിയിൽ, എന്നാൽ നമ്മുടെ പ്രേക്ഷകരോട് സത്യസന്ധമായ രീതിയിൽ റിവ്യൂ കൊടുക്കണം, അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
2: ഇല്ല, സത്യം പറഞ്ഞാല് നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്തെ ഫുഡും ഭയങ്കരമായിട്ട് ഒരിക്കലും ഓക്കെ ആവില്ല. കാരണം ഇതൊന്നും മെഷീൻസ് ഉണ്ടാക്കുന്നതല്ല,
1: മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്.
2: നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ചിലപ്പോൾ പാളി പോകില്ലേ?
1: പിന്നെ ഉറപ്പായിട്ടും
2: നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൂടി, അത് ഒരു രുചി ഉണ്ടാവില്ല, വായിൽ വെക്കാൻ കൊള്ളൂല. നമ്മള് പറയും ഡെയിലി 4 പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡ് വരെ എന്നും ചെയ്യുന്ന ഒരാൾക്ക് അത്രയും സ്നേഹത്തോടെ ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് പാളി പോകാമെങ്കിൽ ഒരു റെസ്റ്റോറന്റിലും ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മള് മനസ്സിലാക്കിയാൽ മതി.
1: പക്ഷേ പക്ഷെ അവിടെ നമ്മള് നമ്മുടെ വീട്ടിലുള്ള എല്ലാരോടും കഴിക്കുന്നു.
2: അത് വർക്ക് ആയിട്ടല്ല അവർ കാണുന്നേ, അവർക്കത് അവരുടെ വർക്ക് അല്ലാണ്ട് സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു സാധനം വരെ പാളി പോകുന്നുണ്ടെങ്കിൽ പൈസക്ക് ചെയ്യുന്ന സാധനം പാളി പോകും. സ്നേഹത്തിനേക്കാൾ വലുതല്ല പൈസ, പാളി പോകും. അപ്പൊ ഒരിക്കലും പൈസ കൊടുത്ത് നമുക്ക് പൈസ കൊടുത്തത് കൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ന്യായം ഉണ്ട്. നമുക്ക് പൈസ കൊടുത്തോണ്ട് നമുക്ക് ചോദിക്കാം, വീട്ടിൽ നിന്ന് ഉമ്മയോട് ചോദിച്ചാൽ ഇറങ്ങി പൊക്കോന്ന് പറയും, പച്ചവെള്ളം കിട്ടൂലേ വീട്ടിൽ നിന്ന് പറയും, അത് വേറെ കാര്യം, നീ വേണമെങ്കിൽ കഴിച്ചിട്ട് പൊയ്ക്കോന്ന് പറയും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ആരും നമ്മളോട് പറയൂല. ഞാൻ മാന്യമായിട്ട് എന്താ ചെയ്യാറെന്ന് വെച്ചാൽ സെർവ് ചെയ്ത ആളോട് പറയും, അത് കഴിഞ്ഞ് കൗണ്ടറിൽ പോയിട്ട് പറയും, അല്ലെങ്കിൽ ഇത് ആരെ മാനേജർ എന്ന് വെച്ചിട്ട് വരുന്ന കുറ്റം പറയില്ല. നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നതോട് ഇന്നെന്നെ പ്രശ്നമുണ്ട്, ഇന്നലെ പോലെ ചെയ്താൽ ശരിയാകും എന്ന് പറയും. പക്ഷെ ഇതുപോലെ നമ്മുടെ വീട്ടില് നമ്മുടെ ഉമ്മ പറയുന്ന പോലെ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇതൊരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് കഴിച്ച് പറഞ്ഞാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 2-3 ഇൻസിഡന്റ് ഞാൻ സ്റ്റോറി എടുത്തിട്ടിട്ടുണ്ട്. വീഡിയോ ആയിട്ടല്ല, ഞാൻ സ്റ്റോറി എടുത്തിട്ടിട്ടുണ്ട്. ഒന്ന്, എനിക്ക് നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു ഷാപ്പിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇച്ചിരി മോശമായിരുന്നു. അങ്ങനെ 2-3 അനുഭവങ്ങൾ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയ സ്ഥിതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ പറഞ്ഞ സാധനമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം തരുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്ത് അത് പ്രോപ്പർ ആയിട്ട് അവര് അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അവര് കേൾക്കാൻ ഒരു ക്ഷമ കാണിക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് നമ്മുടെ ഒരു ഈഗോ ഒന്ന് ഹാർട്ടാവും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഭക്ഷണം മോശമായി രുചിയില്ല എന്നുള്ള പേരിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാറാണ്. ഇത് നമ്മള് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മള് വളരെ റയറായിട്ടേ പുതിയ റെസ്റ്റോറൻസും കാര്യങ്ങളും പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാറുള്ളൂ. കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ വീട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പൈസ വാങ്ങിച്ച് നമ്മൾ മനസ്സിലാക്കും ഇത് ഒരു സ്റ്റെറർ അല്ല, ഇത് അവരെ കൊണ്ട് സാധിക്കില്ല, ഇത് അവര് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ പറയും നടപടി ആവില്ല, ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടല്ലാണ്ട് നമ്മളവരെ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം പത്താളുള്ളൂ എങ്കിലും 10 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം, 10 കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നതില്ല, അതിനൊരു മുതലാളി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇതെല്ലാം നന്നാവുന്ന പ്രതീക്ഷയുള്ളതാണ്. പുള്ളി ചെയ്ത തെറ്റായിരിക്കില്ല, ഒരു സ്റ്റാഫ് ചെയ്ത തെറ്റായിരിക്കും, അതിന് നമ്മൾ എന്തിനാണ് ഒരു അത് അത്രയും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ നമ്മൾ ദ്രോഹിക്കേണ്ട ഒരു കാര്യമല്ല.
1: അതെ, ഉറപ്പായിട്ടും.

0: ഗുണമേന്മയോടൊപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Red carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on red carpet with me, RJ Sultana. അപ്പൊ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കാർപ്പറ്റിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. യെസ് പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാപ്പു ആണ്. ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ട് വെച്ച് ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ഒതുക്കുന്ന ഒരു വിഭവം ഏതാണ്, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ്?
2: അങ്ങനെ ആലോചിച്ചാൽ എന്താണ്
1: എങ്കിൽ പോട്ടെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് സ്പോട്ട് എന്ന് ചേട്ടന് ഫീൽ ചെയ്തത് ഏത് സ്പോട്ടാണ്?
2: കൊല്ലത്ത് എന്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ എപ്പോ കൊല്ലം വന്നാലും ഒരു തവണയെങ്കിലും ഞാൻ പോകുന്ന സ്ഥലം എന്റെ ഫയൽവാനം. എനിക്ക് അവിടുത്തെ രീതികള് കാര്യങ്ങള് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്ന്, അവരുടെ ഫാദർ ആയിട്ട് ഒത്തിരി മുമ്പ് ആ ഒരു പ്ലേസിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഫയൽവാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, സുൽത്താനക്ക് അറിയുന്നുണ്ടോ? ഫയൽവാൻ എന്ന് പറയുന്നത് ഗുസ്തി പിടിക്കുന്ന. അപ്പൊ ആ ഒരു ഫയൽവാൻ ഹോട്ടലിനും അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അവര് അതിന്റെ ഓണറെ പുള്ളി ഗുസ്തിയിലെ താല്പര്യമുള്ള ആളായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു, ഗുസ്തിക്കാരവിടെ വന്നിരുന്നു, അങ്ങനെ പുള്ളിയുടെ താല്പര്യത്തിന് പേരില്ല. പിന്നെ ഫയൽവാനിൽ പോയിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫയൽവാൻ്റെ ചിത്രങ്ങളൊക്കെ കാണാം, ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇവര് പഴയ കടയാണെങ്കിലും അതിന് പ്രോപ്പറായിട്ട് അവർ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ രീതിയിലോട്ട്. നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൈവസിയാണ്. ഓരോ സെക്ഷൻ ഓരോ സീറ്റും പ്രത്യേകം തിരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തുടങ്ങിയ ആളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. എല്ലാവരും ഇത് പാഷനേറ്റ് ആണ് ചെയ്യുന്നത്. അവരുടെ കിച്ചൺ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. അവര് മട്ടൺ ഡിഷുകള്, എനിക്ക് അവിടെ കിട്ടുന്ന മട്ടൺ ഡിഷുകളുണ്ട്. മട്ടന്റെ നെല്ലി ആയിക്കോട്ടെ, മട്ടൺ ഫ്രൈ ആയിക്കോട്ടെ, ഇങ്ങനത്തെ മട്ടൺ കറി ഭയങ്കരമാണ്. അവര് മട്ടൺ പുറകിലെ അവരാ മട്ടൺ, അവരുടെ മട്ടൺ തന്നെ ഹോൾ മട്ടൺ വാങ്ങിച്ചിട്ട് അവരാണ് അതിനെ ബുച്ചർ ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് പീസ് ഒക്കെ ട്രിം ചെയ്ത് ഒഴിവാക്കി അങ്ങനെയാണ് അവര് ചെയ്യുക. ആ മട്ടൺ കഴിക്കാൻ ഞാൻ ഇപ്പൊ കൊല്ലം പോയാലും ഫയൽവാനിൽ പോയിട്ട് മട്ടൺ കഴിച്ചിട്ടേ വരുള്ളൂ.
1: ഇതിന്റെ ലൊക്കേഷൻ എവിടെയാ?
2: എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അതൊരു മാർക്കറ്റിന്റെ ഒക്കെ എവിടെയൊക്കെ ആയിട്ടാണ് എന്റെ ഓർമ്മ. ഫയൽവാൻ കൊല്ലം ടൗണിൽ തന്നെയാ, എല്ലാവർക്കും അറിയാം. ആർക്ക് വേണമെങ്കിലും ഫയൽവാൻ അറിയാത്ത കൊല്ലംകാർ ഉണ്ടാവില്ല സുൽത്താൻ അല്ലാതെ.
1: ഞാൻ കൊല്ലംകാരിയല്ല.
2: ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Once again, we are back on Red Carpet with me, RJ Sultana. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, പ്രമുഖ ഫുഡ് വ്ളോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു ആണ്. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇനി കുറച്ച് നേരത്തേക്ക് റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്. ഞാൻ ചേട്ടനോട് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഈസി ആയിട്ട് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ അല്ലേ? അതെ അതെ. ഓക്കെ, ഈ ഫുഡ് ബ്ലോഗിംഗ് അല്ലായിരുന്നെങ്കിൽ ഫുഡ് ഹണ്ടർ സാബു ആരായേനെ? ഓക്കെ, ലോകം മുഴുവൻ കറങ്ങി ഭക്ഷണം കഴിച്ചാലും സാബു ചേട്ടന് വീട്ടിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്?
2: എന്റെ ഉമ്മയുടെ ബിരിയാണി.
1: ഓ സീ, ഇനി കേരളത്തിന് പുറത്തേക്ക് ഉടനെ വല്ല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ നാളെ ഒരു ഫുഡ് ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഒരു ബ്ലോഗർ എന്ന നിലയിൽ എനിക്ക് നൽകാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഉപദേശം എന്തായിരിക്കും?
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഫുഡ് എത്ര ലക്ഷം തരാൻ പറഞ്ഞാലും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്.
1: ഏതെങ്കിലും സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ക്യാമറയുടെ മുൻപിൽ അഭിനയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ?
2: അതിൽ വേറെ കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മള് ആദ്യമേ പോയിട്ടായിരിക്കില്ല ചെയ്യാം, ഒന്ന് പോയിട്ട്. അപ്പൊ ഞാൻ എനിക്കിപ്പോ 13th ഒരു വീഡിയോ ചെയ്യാനുണ്ട്. ഞാൻ ഇന്നലെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് എല്ലാം കഴിച്ചു നോക്കി. അപ്പൊ നമ്മൾ അതിന്റെ രുചി നമ്മൾ നന്നായിട്ട് എന്താണ് മനസ്സിലാക്കി അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫുഡ് കൊണ്ടുവന്ന് വെച്ച് ഷൂട്ടൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടാവും. ആ സമയത്ത് അതിന്റെ ചൂടും ഫ്രഷ്നസ് ഒക്കെ പോയിട്ടുണ്ടാവും. ആ സമയത്ത് ഇച്ചിരി അഭിനയിക്കേണ്ടി വരാറുണ്ട്.
1: നൈറ്റ് പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മുടെ കൊല്ലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ലൊക്കേഷൻ ആൻഡ് ഫുഡ് ഐറ്റം?
2: കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നു, എനിക്ക് ഫയൽവാൻ ഇഷ്ടമാണ്. സാലിം ഹോട്ടലും അവിടെ പോയാലും മട്ടനും മറ്റു ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരി മൾട്ടി ക്യൂസിനാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സ്ഥലമാണ് കൊല്ലക്കാരുടെ സ്വന്തം റമീസ്. നമ്മുടെ സഞ്ജുക്കയുടെ റമീസ് ഭയങ്കരമാണ് അവിടുത്തെ. കാരണം സഞ്ജുക്കയെ എനിക്ക് പേഴ്സണലി അറിയാം, അത്രയും കൊല്ലങ്കാർക്കെല്ലാം അറിയാം കൊല്ലങ്കാരുടെ സ്വന്തം സ്ഥാപനമാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കൊല്ലങ്കാരുടെ സ്വന്തം സ്ഥലമാണ് റമീസ്. ഞാൻ അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല.
1: സാബു ചേട്ടന്റെ കംഫർട്ട് ഫുഡ് എന്താണ്?
2: എന്റെ കംഫർട്ട് ഫുഡ് പറഞ്ഞാൽ ചോറും മീനും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Right? Carpet. Stay tuned for your favorite celebrity.
1: Yes, we are back on Red Carpet with me, RJ Sultana. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കാർപ്പറ്റിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. യെസ്, പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഫുഡ് ഹണ്ടർ സാപ്പു ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയി നമ്മുടെ ലിസണേഴ്സിനോട്, അതായത് ഇനി ബ്ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കോണ്ടന്റ് ക്രിയേഷൻ ആ ഒരു ജേർണിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗർ എന്ന നിലയിൽ എന്ത് മെസ്സേജാണ് നൽകാനുള്ളത്?
2: ആദ്യം ഭക്ഷണമാണ് നമുക്ക് കഴിച്ചുകൊണ്ട് ഉപ്പുണ്ടോ പുളിയുണ്ടോ രുചിയുണ്ടോ, ഇനി അത്ര എന്തെങ്കിലും രുചിയുണ്ടോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി ബേസിക്കലി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം. ഫുഡിനെ കുറിച്ച്, ഒരു ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നു, കുക്കിംഗ് ടെക്നിക്സ് എന്താണ്, അതുപോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് കിച്ചൺ എന്തായാലും പോയി കാണണം, എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ, എന്തൊക്കെ എഫേർട്ട് ഉണ്ട്, നമ്മളിപ്പോ ഒരു ബിരിയാണി കഴിക്കുന്നുള്ളൂ, ആ ബിരിയാണിന്റെ പുറകിൽ എന്തൊക്കെ പണികളുണ്ട്. നമ്മൾ വീട്ടിലത്തെ പോലെ അല്ല, ഒരു റെസ്റ്റോറന്റ് ഓപ്പറേഷൻ എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു റെസ്റ്റോറന്റ് പോയി കാണണം, അതിന്റെ സിസ്റ്റം മനസ്സിലാക്കണം. അതൊക്കെ നല്ലതാണ്. ഒരു ഫുഡ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നമുക്ക് വിവരമില്ലെങ്കിൽ പോലും, നമ്മൾ പറഞ്ഞ നാടൻ ഭക്ഷണമല്ല അല്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ പേര് നോക്കിയിട്ട് ഗൂഗിൾ ചെയ്താലോ, ചാറ്റ് ജിപിടി വെച്ചാലും ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് കിട്ടും. അറ്റ്ലീസ്റ്റ് ആ ഡിഷ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഡിഷ് നമ്മൾ കൂടുതൽ പഠിക്കണ്ട, ഇന്ന് കഴിക്കുന്ന ഡിഷ് നമുക്ക് അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യം സംഭവം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു ബേസിക് ഇൻഫർമേഷൻ എങ്കിലും ഇതിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ഈ ഒരു റെഡ് കാർപ്പറ്റിൽ, ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തേ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച് സുൽത്താന, ഇത്രയും ഓപ്പർച്യൂണിറ്റിക്ക് ഒരുപാട് സന്തോഷം.

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിൻ്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിൻ്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Don't

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.